0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുമ്പോൾ കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 9 വ്യാഴാഴ്ച. കൊലവർഷം 1201. മിഥുനമാസം 25 അശ്വതി നക്ഷത്രം. രമണ മഹർഷി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ലോകത്തെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല, നിങ്ങളുടെ മനസ്സിന് ശാന്തി കൈവന്നാൽ ഈ ലോകം മുഴുവൻ ശാന്തമായി അനുഭവപ്പെടും. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെയോ ആളുകളെയോ മാറ്റാൻ നമ്മൾ ഒരുപാട് ഊർജം കളയാറുണ്ട്. എന്നാൽ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ചിന്തകൾ ശാന്തമാകുമ്പോൾ, പോസിറ്റീവ് ആകുമ്പോൾ ചുറ്റുമുള്ള ലോകവും മനോഹരമായി തോന്നിത്തുടങ്ങും. അനാവശ്യ ചിന്തകൾ മാറ്റിവെച്ച് ഇന്ന് മനസ്സിനൽപ്പം സമാധാനം നൽകാം. ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യ ഗുരുക്കന്മാർ മാതാപിതാക്കളാണ്. സ്കൂളിൽ ചേർക്കുന്നത് വരെയുള്ള അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഇവർക്കുള്ള പങ്ക് നിസ്സീമമാണ്. എന്നാൽ ഇന്ന് ഈ പരമമായ സത്യം ന്യൂജൻ മാതാപിതാക്കൾ അറിയാനേ ശ്രമിക്കുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുകയും അവരതനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പണ്ട് കുട്ടിക്കാലത്ത് കഞ്ഞിയും കറിയും മണ്ണപ്പവും ചുട്ട് കളിച്ച് അച്ഛനും അമ്മയുമായി ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്നതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. കുട്ടികളോട് സൗഹൃദപരമായ പെരുമാറ്റം ഉണ്ടാകണം. അതുവഴി കുഞ്ഞിൻ്റെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന നല്ലതും ചീത്തയുമായ സംശയങ്ങളും ജിജ്ഞാസകളും അവർ മാതാപിതാക്കന്മാരുമായി പങ്കിടാൻ തയ്യാറാകും. ഇന്ന് കുട്ടികൾക്ക് അധിക ശ്രദ്ധയും സ്നേഹവും പരിചരണവും വേണ്ടിവരുന്ന ഒരു കാലമാണ്. മിക്കപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്ത് അത് സമയപരിധിയില്ലാതെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു. ഇന്ന് മാതാപിതാക്കന്മാർ തന്നെ മൊബൈൽ ആവശ്യത്തിൽ കൂടുതൽ സമയം ഉപയോഗിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ആഹാരം നൽകുമ്പോൾ, അവർ വാശി പിടിക്കുമ്പോൾ, പണ്ട് അമ്മ മുത്തശ്ശിമാർ പുരാണ കഥകൾ, ഗുണദോഷ കഥകൾ, പഴഞ്ചൊല്ലുകൾ, നാടൻ പാട്ടുകൾ ഇവയൊക്കെ ചൊല്ലി കൊടുക്കുമായിരുന്നു. ഇന്ന് മോഡേൺ മമ്മിമാർ മൊബൈൽ കൊടുത്ത് കുട്ടിയുടെ വായടപ്പിക്കുന്നു. ചെറിയ കുട്ടികളെ കൊണ്ടുപോലും നിർബന്ധിപ്പിച്ചെടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ചെയ്ത് റീൽസ് ഇട്ട് റീച്ച് നേടാൻ ശ്രമിക്കുന്നു. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം. അത് മൊബൈൽ വഴിയല്ല, നേരിട്ട് നൽകുകയാണ് വേണ്ടത്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കായി നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്ത് അവരിൽ വായനാശീലം വളർത്തുക. ഇന്ന് ഗ്രാമങ്ങൾ തോറും ഉള്ള വായനശാലകളിൽ പോലും പുസ്തകം ഒരു കരലാളനത്തിന് കൊതിക്കുന്നു. കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വ്യാപൃതരാക്കി അവരെ മൊബൈൽ തടങ്കലിൽ നിന്ന് രക്ഷിക്കാൻ മാതാപിതാക്കൾ വിചാരിച്ചാൽ സാധിക്കും. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ഇൻഡോർ കളികളുടെ പരിശീലനം, വീട്ടുജോലികളിൽ സഹായം, പൂന്തോട്ട നിർമ്മാണം, ഭാരതീയ കലകളുടെ പരിശീലനം തുടങ്ങിയവയൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇന്ന് ഫ്ളാറ്റുകളിൽ പോലും പെറ്റ്സിനെ വളർത്തുന്ന കാലമാണ്. കുട്ടികൾക്കിഷ്ടമുള്ള വളർത്തുമൃഗങ്ങളെ വീട്ടിൽ കൊണ്ടുവരാം. അതവരിൽ സ്നേഹവും ദയയും വളർത്താൻ സഹായകമാകും. നല്ല അധ്യാപകർക്ക് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാനാവും. ഗുഡ് ടീച്ചേഴ്സ് ആർ ട്രൂ മെന്റേഴ്സ് ആൻഡ് ദേ ആർ ദി മിറേഴ്സ് ദാറ്റ് റിഫ്ലക്സ് അസ് ടു അവർ സെൽഫ്സ് ദാറ്റ് ഷോസ് അസ് സ്ട്രെങ്ത്സ് വിത്ത് വിച്ച് വി ക്യാൻ ഫൈറ്റ് അവർ വീക്ക്നെസ്സസ്. യഥാർത്ഥ ഗുരുനാഥന്മാർ മെന്റേഴ്സ് ആയിട്ടുള്ള പക്ഷം ഒരു നല്ല യുവജനതയെ വാർത്തെടുക്കാൻ സാധിക്കും. സുഖവും ദുഃഖവും വളർച്ചയും തളർച്ചയും വിജയവും പരാജയവും ഇടവേളകളിൽ രൂപമാറ്റത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കും. ആ വേളകളിൽ നമ്മെ കൈപിടിച്ച് കൂടെ നടത്തി ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ എത്തുന്ന നല്ലവരായ വ്യക്തികളാണ് മെന്റേഴ്സ്. മഹാഭാരത യുദ്ധത്തിൽ ഇത് കർത്തവ്യ മൂഢനായി നിൽക്കുന്ന അർജുനന് ധർമ്മം ഉപദേശിച്ച് ഊർജ്ജസ്വലനാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണന് യഥാർത്ഥ ഗുരു അഥവാ മെന്റർ ആണ്. കുട്ടികളിൽ നല്ല ശീലങ്ങൾ സംസ്കാരങ്ങൾ വളർത്തി നല്ല രീതിയിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെന്ററിംഗ് ചെയ്യാൻ മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും സാധിക്കട്ടെ. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 9-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീന ഏതാണ്ട് 3 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ക്രൂരമായ സ്പാനിഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും തങ്ങളുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1816 ജൂലൈ 9-ാണ്. ടുക്കുമൻ നഗരത്തിൽ ഒത്തുകൂടിയ പ്രാദേശിക പ്രതിനിധികളുടെ കോൺഗ്രസ്സാണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. ഈ വിമോചനം തദ്ദേശീയർക്ക് പുതിയൊരു രാഷ്ട്രീയ സ്വത്വം നൽകിയെന്ന് മാത്രമല്ല, സൈമൺ ബൊളീവർ, സാൻ മാർട്ടിൻ എന്നിവരുടെ നേതൃത്വത്തിൽ തെക്കേ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് വലിയ ആവേശമായി മാറുകയും ചെയ്തു. അർജന്റീനയുടെ ഏറ്റവും വലിയ ദേശീയ ദിനമാണ് ഇത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിലും ആഗോള രാഷ്ട്രീയ ഭൂപടത്തിലും വലിയൊരു മാറ്റം കുറിച്ചുകൊണ്ട് ദക്ഷിണ സുഡാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലവിൽ വന്നത് 2011 ജൂലൈ 9-ാണ്. സുഡാനിലെ ഭരണകൂടവുമായി ദശകങ്ങൾ നീണ്ട രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധങ്ങൾക്കൊടുവിൽ നടന്ന പൊതു വോട്ടെടുപ്പിൽ 99% ജനങ്ങളും സ്വാതന്ത്ര്യത്തെ പിന്തുണച്ചു. ഇതേ തുടർന്നാണ് രാജ്യം ഔദ്യോഗികമായി വിഭജിക്കപ്പെട്ടത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ പരമാധികാര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഇന്നത്തെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1875 ജൂലൈ 9-ാണ്. പ്രേംചന്ദ് റോയ്ചന്ദ് എന്ന വ്യവസായിയുടെ നേതൃത്വത്തിൽ ഏതാനും ഓഹരി ദല്ലാളന്മാർ ഒരു മരത്തണലിൽ വെച്ച് ആരംഭിച്ച ഈ കൂട്ടായ്മയാണ് പിൽക്കാലത്ത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും ലോകത്തിലെ തന്നെ വലിയതുമായ ഓഹരി വിപണിയായി വളർന്നത്. ഇന്ത്യയുടെ ആധുനിക വ്യവസായ വിപ്ലവത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും അടിത്തറ പാകിയതിൽ BSE വലിയ പങ്ക് വഹിച്ചു. ആധുനിക ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാനവിക ഇടപെടൽ നടന്നത് 1955 ജൂലൈ 9-ാണ്. വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനും തത്വചിന്തകനായ ബർട്രാൻഡ് റസ്സലും ചേർന്ന് രൂപം നൽകിയ റസ്സൽ ഐൻസ്റ്റീൻ മാനിഫെസ്റ്റോ ലണ്ടനിൽ വെച്ച് പുറത്തുവിട്ടു. ആണവായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും മനുഷ്യരാശിയുടെ പൂർണമായ നാശത്തിന് കാരണമാകുമെന്നും ലോകരാജ്യങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കാൻ യുദ്ധത്തിന് പകരം സമാധാനപരമായ മാർഗങ്ങൾ തേടണമെന്നും ഈ പ്രസ്താവനയിലൂടെ അവർ ആവശ്യപ്പെട്ടു. ഐൻസ്റ്റീൻ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒപ്പുവെച്ച അവസാനത്തെ പ്രധാന രേഖയായിരുന്നു ഇത്. കായിക ചരിത്രത്തിലെ ഏറ്റവും പഴക്കമേറിയതും അഭിമാനകരവുമായ ടെന്നീസ് ചാമ്പ്യൻഷിപ്പായ വിംബിൾഡൺ തങ്ങളുടെ കന്നി ടൂർണമെന്റ് ആരംഭിച്ചത് 1877 ജൂലൈ 9-ാണ്. ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ക്രോക്കറ്റ് ആൻഡ് ലോൺ ടെന്നീസ് ക്ലബിലാണ് ഇത് നടന്നത്. ആദ്യ വർഷത്തിൽ പുരുഷന്മാരുടെ സിംഗിൾസ് മത്സരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്പെൻസർ ഗോർ എന്ന കളിക്കാരനാണ് ചരിത്രത്തിലെ ആദ്യത്തെ വിംബിൾഡൺ കിരീടം ചൂടിയത്. ഇന്ന് ടെന്നീസ് ലോകത്തെ ഏറ്റവും വലിയ 4 ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളിൽ ഒന്നായി വിംബിൾഡൺ നിലകൊള്ളുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെയും പ്രകൃതിയുടെ ഭാവങ്ങളെയും ഒരൊറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുത്ത ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഓർമ്മ. ഇന്ന് ജൂലൈ 9, കേരളം കണ്ട ഏറ്റവും മികച്ച ഫോട്ടോ ജേർണലിസ്റ്റുകളിൽ ഒരാളായ വിക്ടർ ജോർജ് നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്ന് കാൽനൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ്. വാർത്താ ഫോട്ടോഗ്രാഫിക്ക് ഒരു പുതിയ സൗന്ദര്യശാസ്ത്രവും സാമൂഹിക പ്രസക്തിയും നൽകിയ അതുല്യനായ പ്രതിഭയായിരുന്നു അദ്ദേഹം. വെറുമൊരു ചിത്രമെടുപ്പുകാരൻ എന്നതിനപ്പുറം ഓരോ വാർത്തയുടെയും ആത്മാവ് തൊട്ടറിയാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫറായിരുന്നു വിക്ടർ. മനുഷ്യരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രകൃതിയുടെ ചലനങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണിലൂടെ അതിശക്തമായ കഥകളായി മാറി. ഒരു നല്ല ചിത്രത്തിനായി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കാത്തിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ക്ഷമയും സമർപ്പണവും വരും തലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് വലിയൊരു പാഠപുസ്തകമാണ്. പ്രകൃതിയെയും മഴയെയും ഒരുപോലെ പ്രണയിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. പ്രകൃതിയുടെ രൗദ്രഭാവങ്ങളെയും മനോഹാരിതയെയും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഒടുവിൽ ഇടുക്കിയിലെ തൊമ്മൻകുത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ദൃശ്യങ്ങൾ പകർത്തനിടയിൽ അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നത്. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ പ്രകൃതിയിലേക്ക് തന്നെ ലയിച്ചു ചേർന്ന വിക്ടർ ജോർജ് മാധ്യമലോകത്തെ എക്കാലത്തെയും വലിയ രക്തസാക്ഷിയാണ്. ശരീരം കൊണ്ട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഓരോ ഫ്രെയിമുകളും ഇന്ന് മാധ്യമ വിദ്യാർത്ഥികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും വലിയൊരു പ്രചോദനമാണ്. കാണുന്ന കാഴ്ചകളിൽ ഒരൽപ്പം നന്മയും സത്യസന്ധതയും പുലർത്താൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിക്ടർ ജോർജിന്റെ അനശ്വര സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129. കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 2 വരെ നടക്കും. ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലായി 1739 പേർ പരീക്ഷ എഴുതും. സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് പരീക്ഷ നടത്തുന്നത്. 1400 സ്ത്രീകളും 339 പുരുഷന്മാരുമാണ് പരീക്ഷ എഴുതുക. 306 പേർ പട്ടികജാതി വിഭാഗത്തിലും 26 പേർ പട്ടികവർഗ വിഭാഗത്തിലും 12 പേർ ഭിന്നശേഷിക്കാരുമാണ്. ജനപ്രതിനിധികളും ആശാപ്രവർത്തകരും പരീക്ഷ എഴുതുന്നവരിൽ ഉൾപ്പെടും. ആലത്തൂർ GGHSSൽ പരീക്ഷ എഴുതുന്ന അരങ്ങാട്ടുപറമ്പിലെ 76 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് ജില്ലയിലെ പ്രായം കൂടിയ പഠിതാവ്. 23 വയസ്സ് പ്രായമുള്ള 5 പേരാണ് ജില്ലയിലെ പ്രായം കുറഞ്ഞ പഠിതാക്കൾ. ഒറ്റപ്പാലം ഈസ്റ്റ് GGHSS, ചിറ്റൂർ GGHSS, അഗളി GVHSS, ആലത്തൂർ GGHSS, പാലക്കാട് PMGHSS, പട്ടാമ്പി ഗവൺമെന്റ് HSS, ചെർപ്പളശ്ശേരി GHSS, പത്തിരിപ്പാല GVHSS, കണ്ണാടി HSS, കല്ലടി HSS, കുമരംപുത്തൂർ HSS, ശ്രീകൃഷ്ണപുരം വട്ടേനാട് GVHSS എന്നിവയാണ് ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷ ജൂലൈ 11 ആരംഭിച്ച് ഓഗസ്റ്റ് 2 ഹയർ സെക്കൻഡറി 2-ാം വർഷ പരീക്ഷ ജൂലൈ 10 ആരംഭിച്ച് ഓഗസ്റ്റ് 1 സമാപിക്കുമെന്ന് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. വായന മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിന്റെയും ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പ്രേരക്മാർ എന്നിവരുടെ യോഗം ഇന്നുച്ചയ്ക്ക് 2 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എൻ സരിത ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ശീലാദേവി അധ്യക്ഷയാകും. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SB രാജു വായനാ സന്ദേശം നൽകും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം രാമൻകുട്ടി മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വിമൽ രാജ് 4-7 തുല്യതാ പരീക്ഷ സാമഗ്രികൾ വിതരണം ചെയ്യും. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ PV പാർവതി എന്നിവർ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. കൊടുവായൂർ CCSIT കോളേജിൽ BSc AI, BCA, MCA കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9946205735. മറ്റൊരു നമ്പർ 9447525716. പാലക്കാട് കെൽട്രോൺ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ട്രെയിനിംഗ് കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജൂലൈ 10 രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തും. യോഗ്യത യഥാക്രമം +2 SSLC സർട്ടിഫിക്കറ്റുകളുമായി രക്ഷിതാക്കളോടൊപ്പം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8590602573 8590605273. നാഗലശ്ശേരി ഗവൺമെന്റ് ITIയിൽ SCVET പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ നൽകാനുള്ള തീയതി ജൂലൈ 10 വരെ നീട്ടി. യോഗ്യത SSLC. ITI@admissions.kerala.gov.in അപേക്ഷിക്കാം. 2026 ഓഗസ്റ്റ് 1 14 വയസ്സ് പൂർത്തിയാകണം. ഉയർന്ന പ്രായപരിധിയില്ല. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. 2 വർഷത്തെ കോഴ്സുകളായ ഡ്രാഫ്റ്റ് മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി കോഴ്സ്, 1 വർഷത്തെ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നീ ട്രേഡുകളിലേക്കാണ് പ്രവേശനം. അസൽ പ്രമാണങ്ങളുടെ പരിശോധനയ്ക്കായി സമീപത്തെ ഏതെങ്കിലും സർക്കാർ ITIയിൽ ഹാജരായി ജൂലൈ 13 വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. തവനൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2 NCVT അംഗീകൃതം. SC ST വിദ്യാർത്ഥികൾക്ക് 50% സംവരണം ലഭിക്കും. അപേക്ഷിക്കാനുള്ള ഫോൺ നമ്പർ 9495999721 9495999721. കപ്പൂർ വനിതാ വ്യവസായ പാർക്കിൽ നിലവിലൊഴിവുള്ള 2 മുറികളിൽ മാസ വാടക അടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങാൻ വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രമായോ ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ കേന്ദ്രവുമായോ ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491250508 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491250548. ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും പുതിയ കാലത്തെ തൊഴിൽ മേഖലകളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം നൽകുന്നതിനായി പറമ്പിക്കുളത്ത് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആസ്പ്രിൻ ലേണിംഗ് അക്കാദമി ട്രെയിനേഴ്സായ അബ്ദുൾ റഹ്മാൻ അൻവർ, അശ്വതി കരിയർ ഗൈഡൻസ് പരിശീലകൻ അബ്ദുൾ റഹ്മാൻ, DDUGKY ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രിയങ്ക എന്നിവർ 10ാം ക്ലാസ് +2 പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന വിവിധ കോഴ്സുകൾ, പ്രവേശന പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, ആധുനിക തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ എടുത്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ ആദരിച്ചു. മുതലമട CDS ചെയർപേഴ്സൺ അരുണാജി അധ്യക്ഷയായി. പറമ്പിക്കുളം ടൈഗർ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ജിജിജിൻ, വാർഡ് മെമ്പർ മണികണ്ഠൻ, CDS മെമ്പർ സിന്ധു, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. അനുരാധ്, KR ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ഭാരതീയ ചികിത്സാ വകുപ്പിൽ നഴ്സ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ജൂലൈ 17 തൃശൂർ ജില്ലാ PSC ഓഫീസിൽ അഭിമുഖം നടക്കും. SMS പ്രൊഫൈൽ മെസ്സേജ് വഴി അറിയിപ്പ് ലഭിച്ചവർ ആവശ്യമായ രേഖകൾ സഹിതം എത്തണമെന്ന് ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിലായി ഒഴിവുള്ള പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് കരാർ വ്യവസ്ഥയിലും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാരെ പുനർനിയമന വ്യവസ്ഥയിലും നിയമനം നടത്തുന്നതിന് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായവർ ജൂലൈ 9 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. വിശദ വിവരങ്ങൾക്ക് www.gmcpalakkad.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. www.gmcpalakkad.in. നാട്ടുകൽ ഭീമനാട് റോഡിൽ സംരക്ഷണ ഭിത്തിയും റോഡും തകർന്നതിനാൽ ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വാഹന ഗതാഗതം നിരോധിച്ചതായി കുമരംപുത്തൂർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മേലാമുറി പുടൂർ കോട്ടായി റോഡ് ശാസ്ത്രി നഗറിൽ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത്

0: 7 ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: ഈ കടലിലെ വെള്ളത്തിന് എങ്ങനെയാ ഉപ്പുണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പുഴയിൽ നിന്നാണോ ഉപ്പുണ്ടായത്, അതോ മഴയിൽ നിന്നാണോ? ഇപ്പൊ പുഴയിൽ നിന്നാണെന്നുണ്ടെങ്കില് പുഴയിലെ വെള്ളം നമുക്ക് അറിയാവുന്ന വെള്ളമല്ലേ അല്ലേ? അത് വളരെ ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്, ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ചില സ്ഥലങ്ങളിലെങ്കിലും. പക്ഷെ അതിൽ സോൾട്ട് ഇല്ല, അതിന് അത് ഉപ്പ് വെള്ളമല്ല, ഉപ്പ് ചൊവയുള്ള വെള്ളമല്ല. എങ്ങനെയായിരിക്കും ഈ കടലിലെ ഉപ്പ് ഇത്രയും വലിയ ഉപ്പായി മാറിയത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മഴ പെയ്യുമ്പോ എന്താ സംഭവിക്കണേന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മൊത്തം ചോദ്യങ്ങളാണല്ലോ ഇന്ന് അല്ലെ, എഴുത്തോലെ തുടങ്ങുന്നത് തന്നെ കുറെ ചോദ്യങ്ങളിലാണ്. വാട്ട് ആക്ച്വലി ഹാപ്പൻസ് വെൻ ഇറ്റ് റെയിൻസ് എന്ന് ചോദിച്ചാ, ആകാശത്ത് നിന്ന് മഴ ഇങ്ങനെ താഴേക്ക് വീഴുമ്പോ അത് ചുമ്മാ ഇങ്ങനെ ഒരു തുള്ളിത്തുള്ളിയായിട്ടോ വെറും ശുദ്ധജലമായിട്ടോ അല്ല വീഴുന്നത്. ഇറ്റ് ആക്ച്വലി മിക്സസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും അതൊന്ന് സ്ലൈറ്റ് ആയിട്ട് ആസിഡിക് ആകും. ഈ മഴവെള്ളം മണ്ണിലേക്കും വലിയ വലിയ പാറക്കൂട്ടങ്ങളിലേക്കും വീഴുമ്പോൾ മഴവെള്ളത്തിൽ ഓൾറെഡി ഉള്ള ആ ഒരു കുഞ്ഞ് ആസിഡ് പ്രകൃതിയിലുള്ള പാറകളെ പതുക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ ഈ പാറകളിലുള്ള സോൾട്ടും മിനറൽസും ഒക്കെ ഈ വെള്ളം അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ടെന്താ, അതങ്ങ് ഫ്ലോ ചെയ്യും. ഈ വെള്ളം മുഴുവൻ ഒഴുകി പുഴകളിലെത്തും. പക്ഷെ പുഴയിലെ വെള്ളത്തിന് ഉപ്പില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ പുഴകളിലെ വെള്ളത്തിലും ചെറിയ ഉപ്പുണ്ട്, പക്ഷെ അളവ് വളരെ വളരെ കുറവാണ്. പക്ഷെ ഈ ഉപ്പുകളൊക്കെയുള്ള റിവേഴ്സ്, ഇതെല്ലാ റിവേഴ്സും നേരെ ഫ്ലോ ചെയ്ത് ഫൈനലി ഓഷനിലേക്കാണ് ഇതെല്ലാം പോയി ഡംപ് ചെയ്യപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് പുഴകള് അവരുടെ ഈ ഒരു ചെറിയ എഫേർട്ട് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പുഴകളിലുള്ള കുഞ്ഞു കുഞ്ഞു ആസിഡ് കണ്ടന്റ്, സോൾട്ട് വാട്ടർ കണ്ടന്റ് നേരെ കൊണ്ടുപോയി ഓഷ്യനിൽ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടലിലെ വെള്ളം വെയിലത്ത് ആവിയായിട്ട് ഈ ഇവാപറേഷൻ പ്രോസസ്സിലൂടെ പോകുമ്പോഴും ഈ ഉപ്പ് അവിടെ തന്നെ ലോക്കായി കിടക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മാസീവായിട്ടുള്ള സോൾട്ടി ഓഷ്യൻ ഉണ്ടായത്. ഒരുപാട് പുഴകൾ ഇങ്ങനെ ഒഴുകി കൂടിച്ചേർന്ന് ആ പുഴകളൊക്കെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സോൾട്ടാണ് ഈ കടലിനെ ഉപ്പാക്കി മാറ്റിയത്. ഒറ്റയടിക്കല്ല, ഒരു വാസ്റ്റ് ലോങ് ടേം പ്രോസസ്സാണത്. ജീവിതത്തിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു എഫേർട്സ് നമ്മൾ ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അറ്റ് ദി എൻഡ് നമുക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഓഷ്യൻ, കടൽ, സമുദ്രം. ഇന്ന് അതേക്കുറിച്ചാണ് എഴുത്തോല പറയുന്നത്. കടലിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടോ നമുക്ക്? നമുക്കൊന്ന് നോക്കാം. എഴുത്തോലയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ മഴവെള്ളം ഇങ്ങനെ പാറപ്പുറത്ത് വീണ സമയത്ത് ആ പാറ ഒറ്റയടിക്ക് അലിഞ്ഞു പോണില്ല അല്ലേ? ഇറ്റ് ലുക്സ് ലൈക്ക് നത്തിങ് ഇസ് ഹാപ്പനിങ്. നമ്മളിൽ പല ആളുകളും ഇപ്പോ ചിലപ്പോ ഈ ഒരു ഫേസിലായിരിക്കും. ദിവസവും ജിമ്മിൽ പോകുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മാസമൊക്കെ ജിമ്മിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കി എന്താ ഒന്നും സംഭവിക്കാത്തത് എന്ന് നോക്കി ആശങ്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ദിവസവും ജിമ്മിൽ പോകുന്ന ആളുകള്, കോഡിംഗ് പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളുകള്, അവരൊക്കെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് നമ്മൾ വെക്കുന്നുണ്ട്, പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സിന്റെ റിസൾട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം കിട്ടണം. നമ്മൾ വിചാരിക്കും ഈ പുഴയിലേക്കും മഴയിലേക്കും ഓഷനിലേക്കും വരുമ്പോൾ പുഴയിലെ വെള്ളം ശുദ്ധമല്ലേ, മഴവെള്ളം തെളിഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഓരോ തുള്ളിയിലും ചെറിയ നമ്മൾ കണ്ണിൽ കാണാത്ത അളവിൽ മിനറൽസ് ചുമക്കുന്നുണ്ട് ഈ ഓരോ പുഴകളും. നമ്മുടെ ലൈഫും അങ്ങനെയാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഡെയിലി എഫേർട്സ് വളരെ സ്മോൾ ആണെന്ന് തോന്നും, ഇൻവിസിബിൾ ആണെന്ന് തോന്നും, ഒരു മാറ്റവും വരുത്തുന്നില്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു, ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നു, ഡയറ്റ് നോക്കുന്നു, പക്ഷേ ഒന്നും എവിടെയും ഒരു മാറ്റവും വരുത്തുന്നില്ല, ഒരു ഡിഫറൻസ് ഉണ്ടാക്കണില്ല. ഇതിനൊന്നും പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇതൊരു എന്താ പറയുക, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്ക്, നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫർട്ട്, നമ്മൾ എടുക്കുന്ന ഓരോ മൈക്രോ സ്റ്റെപ്സ്, അതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ് വേണ്ടത്. അതും നമ്മളെ ഓഷ്യൻ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഈ പുഴകള് കോടിക്കണക്കിന് ടൺ ഉപ്പ് ഓരോ വർഷവും കടലിലേക്ക് എത്തിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ കടലിലെ ഉപ്പിന്റെ അളവ് അനുദിനം കൂടി വരേണ്ടതല്ലേ? അതൊരു ചോദ്യമല്ലേ? കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ കടലിലെ ഉപ്പിന്റെ അളവ് ഏകദേശം ഒരേ നിലയിലാണ്. അതെന്താന്ന് വെച്ചാൽ, ദ ഓഷ്യൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് ബാലൻസ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെങ്ങനെയാണെന്ന്? കടലിന് അതിന്റെ ഉള്ളിലുള്ള അനാവശ്യമായ ഭാരം എങ്ങനെ എടുത്തു മാറ്റണം എന്ന് കൃത്യമായിട്ട് അറിയാം. കടലിന്റെ അടിത്തട്ടില് ഒരുപാട് കളിമണ്ണും അവശിഷ്ടങ്ങളും ഒക്കെയുണ്ട്. അതിലെ ഒരു ഭാഗം ഈ ഉപ്പിനെ വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കടലിനടിയില് അഗ്നിപർവ്വതം ഉണ്ടായിട്ട് അതിന്റെ വിള്ളലുകളുണ്ട്, ഹൈഡ്രോ തെർമൽ വെൻസ് എന്നാണ് അതിന് പറയുന്നത്. അതിലെ ധാതുക്കളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നുണ്ട്, ഒരു കെമിക്കൽ കമ്പോസിഷൻ നടക്കുന്നുണ്ട് സീ വാട്ടറിന്റെ. അപ്പൊ സലൈനിറ്റി ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഉപ്പ് തിരമാലകൾ ശക്തമായി തീരത്തേക്ക് അടിച്ചു കയറി പൊട്ടിച്ചു തരുന്ന സമയത്ത് ആ ഉപ്പുതരികൾ കാറ്റിനൊപ്പം വീണ്ടും കരയിലേക്ക് തന്നെ മടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആ ഓഷ്യനില് എത്ര പുഴകൾ വന്ന് വീണ്ടും വീണ്ടും ഉപ്പ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താലും ഓഷ്യന് അതിൻ്റെതായിട്ടുള്ളൊരു ബാലൻസ് ഉണ്ട്. അതിൽ കൂടുതലൊന്നും അവിടെ ഇറക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒടുവിലായിട്ട് ഒരു തുള്ളി കണ്ണീര് അടർന്ന് വീണപ്പോ നിങ്ങളത് എപ്പോഴെങ്കിലും രുചിച്ചു നോക്കിയിട്ടുണ്ടോ? അത് സോൾട്ടിയാണ് അല്ലെ? കണ്ണുനീരിന് ഉപ്പാണ്. നമ്മുടെ രക്തത്തിലും നമ്മുടെ ശരീരത്തിലും നിന്ന് ഒഴുക്കുന്ന വിയർപ്പിലും ആ കണ്ണീരിലും ഒക്കെ ഉള്ളത് ഇതേ കടലിലെ ധാതുക്കളാണ്. നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ ഒരു ചെറിയ മഹാസമുദ്രം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് എന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓഷ്യൻ. ഓഷ്യൻ തിയറി ഒരു രക്ഷയില്ലാത്ത തിയറിയാണ് കേട്ടോ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. നല്ലൊരു പാട്ടിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കഷ്ടപ്പെട്ട് ഒഴുക്കുന്ന വിയർപ്പും ആരും കാണാതെ കരയുന്ന കണ്ണീരും ഒന്നും വെറുതെ ആവില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന എഫേർട്സ്, ചെറിയ ചെറിയ മൈക്രോ സ്റ്റെപ്സ്. ഈ കടല് അതിന്റെ ഉള്ളിലെ സമ്മർദ്ദം കൊണ്ട് തളച്ചു മറിയുന്ന സമയത്താണ് അടിത്തട്ടിലുള്ള അഗ്നിപർവ്വതങ്ങൾ വഴി ശുദ്ധീകരിക്കപ്പെടുന്നത്. നിങ്ങൾ കടന്നു പോകുന്ന കഠിനാധ്വാനങ്ങളും സങ്കടങ്ങളും നിങ്ങളുടെ ഉള്ളിലെ ഉള്ളിലുള്ള ആ ഒരു പ്രതിഭയെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കടലിനോളം ശക്തമാകാനുള്ള പവർ ഓരോ മനുഷ്യരിലും ഉണ്ടെന്നാണ് ഓഷ്യൻ തിയറി പറയുന്നത്. കടലിലെ ഉപ്പ് തിരമാലകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു പോയി വീണ്ടും മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു പ്രോസസ് ഇല്ലേ, അതൊരു സൈക്കിളാണ്. ലൈഫിലും ഇതുപോലെ തളർന്നു പോകുമ്പോൾ ഓർക്കുക, വീഴ്ചകൾ വരും, അത് ടെമ്പററിയാണ്. ഒരു വലിയ തിരമാലയായിട്ട് ആഞ്ഞടിച്ച് എല്ലാ പ്രശ്നങ്ങളെയും തകർത്ത് ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും. ബൗൺസ് ബാക്ക് ലൈക്ക് എൻ ഓഷ്യൻ വേവ് എന്ന് പറയും. ഉള്ളിലൊരു സമുദ്രത്തിന്റെ ശക്തിയുള്ള ആളുകളാണ് നമ്മൾ ഓരോ മനുഷ്യരും. ആ കണ്ണീരും വിയർപ്പും നാളെ നിങ്ങളുടെ വിജയത്തിന്റെ കഥ പറയും. കീപ് ഫ്ലോയിങ്, കീപ് ബാലൻസിങ് ആൻഡ് സ്റ്റേ സ്ട്രോങ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഓഷ്യൻ തിയറിയൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

നമ്മുടെ നാട്ടിലിപ്പോ സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് ഡിജിറ്റലി സെൻസസിലുള്ള ആ ഒരു സർവേയിൽ പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. കുറെ പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇപ്പോ മാനുവലി നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്ന് എത്ര അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കറണ്ട് ഉണ്ടോ, അതുപോലെ തന്നെ ബാത്റൂം ഉണ്ടോ, എത്ര മുറികളുണ്ട്, എന്തുകൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്, കാറുണ്ടോ, ബൈക്കുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നത്, ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു കൊറോണയൊക്കെ ആയി ബന്ധപ്പെട്ട് അതങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പൊ 2027 സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ എല്ലാം ഭാഗമാവുന്നുണ്ട്, ഭാരതത്തിലെ എല്ലാവരും അതിന്റെ ഭാഗമാകുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ആളുകളുണ്ട്, അതിന്റെ ഭാഗമായാൽ മാത്രമേ എത്രത്തോളം എത്ര കോടി ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒപ്പം തന്നെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അവരുടെ ഒരു ജീവിത നിലവാരം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്ന് ഈ ഒരു വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയ സെൻസസ് ഒക്കെ നടത്തണ്ടേ. അപ്പോൾ ഇന്ന് ഞാനൊരു റേഡിയോ സെൻസസ് നടത്താനായിട്ട് പോവാണ് കേട്ടോ. എന്താണ് റേഡിയോ സെൻസസ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് വിളിക്കുന്നവർ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നവർ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ റേഡിയോയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അഹല്യ FM ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, നിങ്ങൾ റേഡിയോ ഓൺലൈനായിട്ടാണോ അതോ ഇപ്പോഴും റേഡിയോ തന്നെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഇപ്പോൾ ഓൺലൈനിലേക്ക് അങ്ങ് പതുക്കെ ചുവട് വെച്ച്, സ്മാർട്ട് ഫോണൊക്കെ ഉള്ളവരാണെങ്കിൽ ഓൺലൈനിലേക്ക് ചുവട് വെച്ച്. പക്ഷെ പല ആളുകളും സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇല്ല, എനിക്ക് റേഡിയോയിലൂടെ തന്നെ റേഡിയോ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് റേഡിയോ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഒരുപാട് ഉണ്ടാവും, പക്ഷെ എനിക്ക് ആ സ്മാർട്ട് ഫോണിൽ ഓൺലൈനിൽ റേഡിയോ കേൾക്കണ്ട, റേഡിയോയിലൂടെ തന്നെ കേൾക്കണം എന്ന് പറഞ്ഞ് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിലാണോ അതോ റേഡിയോ ത്രൂ ആണോ ഈ ഒരു അഹല്യ FM കേൾക്കുന്നത്? പിന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര സ്ഥിരാംഗങ്ങളുണ്ട്, അതായത് സ്ഥിരാംഗങ്ങൾ മീൻസ് റേഡിയോ കേൾക്കുന്ന സ്ഥിരാംഗങ്ങൾ അല്ലേ. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ സെൻസസിൽ, അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ റേഡിയോ ഇപ്പോൾ പാർഷ്യലി കേൾക്കുന്ന ആളുകളുണ്ടാവും, ഭാഗികമായിട്ട് കേൾക്കുന്നുണ്ടാവും, ചിലരാണെങ്കിൽ സ്ഥിരമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കേൾക്കുന്ന ആളുകളുണ്ടാവും. ഒരു പരിപാടി പോലും വിടാതെ കേട്ട് അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ നമ്മൾ വിളിച്ചിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണോ അതോ പാർഷ്യലി കേൾക്കുന്നവരാണോ? പിന്നെ എത്ര റേഡിയോ ഉണ്ട്? പല ലിസ്ണേഴ്സും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അടുക്കളയിലൊരു റേഡിയോ ഉണ്ട്, പിന്നെ മുറ്റത്തൊരു റേഡിയോ ഉണ്ട്, പിന്നെ കാർപോർച്ചിലൊരു റേഡിയോ ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഓരോ റേഡിയോ ഞാൻ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഓരോ റേഡിയോയിൽ നിന്ന് കുറേ സ്പീക്കേഴ്സ് ഞാൻ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര റേഡിയോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഭാഗികമായിട്ടുള്ള ലിസ്ണേഴ്സ് ആരൊക്കെയാണ്, അതായത് വളരെ പാർഷ്യലി വല്ലപ്പോഴൊക്കെ റേഡിയോ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചോദിക്കാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ എത്ര കാലമായിട്ട് കേൾക്കുന്നു അഹല്യ FM എന്നുള്ളത് കൂടെ പറയാം. അപ്പോൾ റേഡിയോ സെൻസസ് ആണ് ഞാൻ ഇന്നത്തെ അഹല്യ വിശ്വസിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അഹല്യ FM 90.4 അഹല്യ വിശ്വസ് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. കുറച്ച് നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും നിങ്ങളുടെ വിഷസ് അറിയിക്കാനുമായിട്ട്. വിളിക്കണം, നമ്പർ 8815090000 ആണ്. 82 81 50 90 00 നമ്പർ, സെയിം തന്നെയാണ് വാട്സ്ആപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ മെസ്സേജൊക്കെ അയക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോൾ എടുക്കാനായിട്ട് നിർവാഹമില്ല. ഞാൻ എന്തായാലും ഇൻട്രോയ്ക്ക് ശേഷം എടുക്കുന്നതായിരിക്കും. പിന്നെ മിഥുനമാസമാണ്, കർക്കിടക മാസത്തിലേക്ക് നമ്മൾ പതുക്കെ അങ്ങ് കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നു. മിഥുനമാസത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്, നമ്മുടെ നാട്ടിലും പുറമേയുള്ള നാടുകളിലേക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു. മഴക്കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന മാസങ്ങളാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയും വളരെ സേഫായിട്ടിരിക്കുക, പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ വളരെ സേഫായിട്ട് വണ്ടി ഓടിക്കുക. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വണ്ടി ഓടിച്ച് വരുമ്പോഴൊക്കെയാണ് പല മരങ്ങളും ഇങ്ങനെ വീണ് പൊട്ടിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ മരങ്ങളുടെ താഴേക്ക് ഒന്ന് പോയി നിൽക്കാതിരിക്കുക മഴ പെയ്യുന്ന സമയത്ത്. വളരെ സേഫായിട്ട് എവിടെയെങ്കിലും മഴ പെയ്യുമ്പോൾ നിൽക്കുക. പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കുന്ന ആളുകൾ, എന്ത് വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിലും ഹെവി മഴ പെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കാതിരിക്കുക. കാര്യം പ്രോപ്പർ വിഷൻ നമുക്ക് കിട്ടില്ല, പ്രത്യേകിച്ച് സ്പെക്സ് വെച്ച ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടില്ല. പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് സ്പെക്സൊക്കെ വെച്ച് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വണ്ടി ഓടിച്ച് പോകാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ടാസ്ക് ആയിരിക്കും. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ രാത്രി യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ്.
ഈ ഹിൽ ഏരിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്, കാര്യം അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ഓവർ സ്പീഡൊന്നും ഇല്ലാതെ. ഒരുപാട് അപകടങ്ങൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരം ഇങ്ങനെ കാണുന്നുണ്ട്, വണ്ടി ഇടിക്കുന്നതും ആളുകൾ മരിക്കുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തിരിച്ച് സേഫായിട്ട് ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തണം എന്നൊരു ചിന്തയോടുകൂടി തന്നെ വണ്ടി ഓടിക്കുക, ശ്രദ്ധിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഹല്യ FM 90.4 ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്, വീക്കെൻഡിലേക്ക് പോകാൻ അധികം സമയമില്ല. വീക്കെൻഡൊക്കെ ആകുമ്പോഴാണ് ഞാൻ അഹല്യ വിശേഷത്തിലേക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ 2-3 ദിവസം ഒന്നും വരാനായിട്ട് പറ്റിയിട്ടില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ, ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നുണ്ട്. നല്ലൊരു പാട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടെ ആ പാട്ട് കേൾക്കാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംപി ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500.

0: 01280038.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ്, സുനിലൊപ്പം അഹല്യ FM 90.4 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റേഡിയോ സെൻസസ് സ്റ്റാർട്ട് ചെയ്താലോ? എത്ര പേര് വിളിക്കും, എത്ര പേര് സെൻസസിൽ പങ്കെടുക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? സുഖമായിട്ടിരിക്കുന്നു റിൻസൺ ചേട്ടാ. ചാലക്കുടി പുഴയൊക്കെ കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയോ? അതിന് മാത്രം മഴ പെയ്തിട്ടില്ല. പെയ്തിട്ടില്ല അല്ലേ? അങ്ങനെ പെയ്യണം എന്നാണോ ആഗ്രഹം, അതോ ഒരു മിനിമം ലെവലിൽ പോയാൽ മതി? പോയാ മതി, ചാലക്കുടി പുഴ കവിഞ്ഞ് ഒഴുകണ്ട അല്ലേ?
5: ബുദ്ധിമുട്ടാണ്.
4: ഓക്കെ, എങ്ങനെ പോകുന്നു ജോലി?
5: ഉഷാറായിട്ട്
4: പോകുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ? മഴ മഴ അങ്ങ് പെയ്ത് തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സെൻസസിലേക്ക് കടന്നാൽ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കട്ടെ. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാ?
5: ഞങ്ങൾ 6 പേര്.
4: 6 പേരുണ്ട് അല്ലേ? ഇതില് ഓഫ്ലൈനിലായിട്ടാണോ ഓൺലൈനിലായിട്ടാണോ റേഡിയോ കേൾക്കുന്നത്? ഞാൻ ചോദിക്കുന്നില്ല, ഓൺലൈൻ ആയിരിക്കും. അല്ലേ, FM അല്ലേ? മൊബൈലിൽ തന്നെയാണ് കേൾക്കുന്നത് അല്ലേ?
5: മൊബൈലിൽ റേഡിയോ എടുത്തിട്ട് അത് സ്പീക്കർ റേഡിയോയിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ റേഡിയോ തന്നെ കേൾക്കണം.
4: അപ്പൊ റേഡിയോ തന്നെ കേൾക്കുന്നു അല്ലേ? മൊബൈലിലാണ് പ്ലേ ചെയ്യുന്നതെങ്കിലും കേൾക്കുന്നത് നമ്മൾ റേഡിയോ തന്നെ. അപ്പൊ ആ ഒരു ഫീല് കിട്ടും അല്ലേ? മൊബൈലിൽ കേൾക്കുന്ന ഫീൽ ഒന്നും അല്ല കിട്ടുക അല്ലേ?
5: അല്ലല്ലോ.
4: ഈ 6 പേരില് എത്ര അംഗങ്ങൾ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നവരുണ്ട്?
5: 3 പേര്.
4: 3 പേര്. അപ്പൊ ബാക്കി 3 പേര്
5: അമ്മച്ചി, മക്കള് രണ്ടുപേരും. കാരണം അവര് ഈ അഹല്യ സമയത്തൊക്കെ, ഞാൻ വെക്കുന്ന സമയം തന്നെ ഒരു 8 മണി സമയത്താണ്. അവർക്ക് ഒരു സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും, അവര് കേൾക്കുന്നുണ്ടാവില്ല.
4: ഓക്കെ, അപ്പൊ ഈ ഭാഗികമായിട്ട് കേൾക്കുന്ന ആളുകൾ എത്ര എണ്ണം ഉണ്ട്?
5: ഭാഗികമായി കേൾക്കുന്ന ഒരാള് ഫാദർ ഉണ്ട്,
4: അച്ഛനാണ് അല്ലെ? വല്ലപ്പോഴും മാത്രമേ കേൾക്കുള്ളൂ അല്ലേ?
5: റേഡിയോ ഫുള്ള്.
4: ഓക്കെ, ഈ സ്പീക്കർ എത്ര എണ്ണം ഉണ്ട് വീട്ടില് കേക്കാനായിട്ട്?
5: ഞാൻ പറയാ, ബ്ലൂടൂത്ത് സ്പീക്കർ 1, 2, പിന്നെ ഹോം തിയേറ്റർ 3, ഇതൊക്കെ 4 എണ്ണം.
4: ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എത്ര കാലമായിട്ട് റേഡിയോ അഹല്യ FM കേൾക്കുന്നുണ്ട്?
5: അഹല്യ FM ഞാൻ 2021 ഒക്ടോബർ മുതൽ.
4: ഏറെക്കുറെ 5 വർഷങ്ങളാവാൻ പോകുന്നു.
5: അപ്പൊ
4: വളരെ വിജയകരമായി താങ്കൾ റേഡിയോ സെൻസസിൽ പങ്കെടുത്തിരിക്കുകയാണ്. പങ്കെടുത്തിൽ ഒരുപാട് നന്ദി. ഓക്കെ, സ്കോർ ഷീറ്റ് അത്യാവശ്യം 90 ഇപ്പൊ ഉണ്ട് കേട്ടോ. ആ സ്കോർ ഷീറ്റ് ഒക്കെ ഉണ്ടോ ഇതിന്? സെൻസസിനുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ സ്കോർ ഷീറ്റ് ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കാനുള്ളത്? ഫാമിലിക്കും ഒരു നല്ല ദിവസം ആകട്ടെ. അപ്പൊ റിൻസൺ ചേട്ടൻ വളരെ വിജയകരമായിട്ട് റേഡിയോ സെൻസസിൽ പങ്കെടുത്തു. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു എന്താ പറയുക, എനിക്കതൊരു രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ഞാൻ എടുത്തത്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
6: ഹലോ സുനിൽ, ഞാൻ മോഹനൻ.
4: മോഹൻ സാർ, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ പോകുന്നു പാലക്കാട് ടൗണിലെ മഴയൊക്കെ?
6: മഴ ഇടയ്ക്കിടയ്ക്കുണ്ട്,
4: അപ്പൊ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട് അല്ലേ?
6: ഇന്നിപ്പോ അധികം മഴ
4: പെയ്തിട്ടില്ല, പക്ഷെ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മഴക്കാർക്കല്ലേ,
6: ഒരു മൂടാപ്പൊക്കെ ഉണ്ട്,
4: പെയ്യുമായിരിക്കും. മിഥുന മാസത്തിലെ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയോ സെൻസസിലേക്ക് കടന്നാലോ?
6: സെൻസസിലേക്ക് കടക്കാം.
4: ഓക്കെ, നിലവിലെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം?
6: രണ്ടുപേര്.
4: ഓക്കെ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ റേഡിയോ കേൾക്കുന്നത്?
6: റേഡിയോ വഴിയാണ്.
4: റേഡിയോ വഴിയാണ്, നമ്മൾ ഓൺലൈൻ വഴി കേൾക്കാറില്ല അല്ലേ? ഓക്കെ, ഇത് രണ്ടുപേരില് എത്ര അംഗങ്ങൾ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്?
6: സ്ഥിരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കേൾക്കുന്നു.
4: അപ്പൊ ഭാഗികമായിട്ട് കേൾക്കുന്ന ആൾക്കാരൊന്നുമില്ല അല്ലേ?
6: അല്ല.
4: ശരി, എത്ര റേഡിയോ ഉണ്ട്?
6: റേഡിയോ പറഞ്ഞ മൂന്നാല് റേഡിയോ ഉണ്ട്.
4: മൂന്നാല് റേഡിയോ ഉണ്ടോ? ഈ രണ്ടുപേർക്ക് കേൾക്കാൻ മൂന്നാല് റേഡിയോ?
6: അല്ല, അത് എന്താണെന്നറിയോ? രണ്ട് ഹോം തിയേറ്റർ.
4: രണ്ട് ഹോം തിയേറ്റർ, ഓക്കെ.
6: അതില് ഈ ഹോം തിയേറ്ററിൽ ഒന്ന് എഫ് എം കിട്ടുന്ന ഒരു ഹോം തിയേറ്റർ ഉണ്ട്.
4: എഫ് എം കിട്ടുന്ന,
6: മറ്റേത് എ എമ്മും എഫ് എമ്മും കിട്ടുന്നുണ്ട്.
4: ഓക്കെ ഓക്കെ.
6: അത് ഒരു 26 വർഷം പഴക്കമുള്ളതാണ്.
4: 26 വർഷം പഴക്കമുള്ളതാണ്.
6: അത് വെക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഈ ഇൻവെർട്ടറും മറ്റേ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ആ ഒരു ക്ലാരിറ്റി കുറയുന്നു. അപ്പൊ പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള റേഡിയോ ആണ് നല്ലത്. അതിലാണ് ഞാനിപ്പോ
4: കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാല് റേഡിയോസ് ഉണ്ട് ഹോം തിയേറ്റർ ഉൾപ്പെടെ ആയിട്ട്, അല്ലേ?
6: മോളിലൊന്നിരിപ്പുണ്ട്.
4: മോളിലിരിപ്പുണ്ട്. മോളിലേക്ക് പോകുമ്പോൾ മോളിലേക്ക് കേൾക്കാം.
6: നാഷണൽ പാനസോണിക്കാണ് മോളിലിരിക്കുന്നത്.
4: മോളിലിരിക്കുന്നത്
6: ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന പാനസോണിക്ക.
4: പാനസോണിക്ക്, ഓക്കെ. അപ്പോ ബ്രാൻഡഡ് കമ്പനീസ് ആണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, ലോക്കൽ?
6: മറ്റേ സോണിയുടെ ആണ്. 26 വർഷമുള്ള ഇത്, അതിനകത്ത് ചില ഓപ്ഷൻസ് ഇല്ല. അതാണ്, അതിനകത്ത് ഈ പെൻഡ്രൈവ് കുത്താനുള്ള സംഭവം ഇല്ല.
4: അപ്പൊ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് വേറെ
6: വാങ്ങിയത്.
4: ഓക്കെ. അപ്പൊ നാല് റേഡിയോസ് നിലവിലുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, എത്ര കാലമായിട്ട് അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്നു?
6: ഇത് തുടങ്ങുമ്പോ മുതലേ, അഹല്യ സ്റ്റാർട്ട് ചെയ്തപ്പോ മുതലേ.
4: അപ്പൊ ഏറെക്കുറെ 10-12 വർഷം കഴിഞ്ഞു, അല്ലേ?
6: 12 വർഷം കഴിഞ്ഞു. ആദ്യമൊക്കെ എന്ന് പറയാൻ ഇതുപോലെയുള്ള പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ. ആദ്യം രാവിലെ ഒരു ചെറിയ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും, പിന്നെ ഉച്ചക്ക് ചില നാടകങ്ങളും അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം അതും ഈ പാട്ടൊക്കെ കൂടുതലും കാണത്തുള്ളു.
4: ഓക്കെ. അപ്പൊ താങ്ക് യു മോഹൻ സാർ, ഒരുപാട് സന്തോഷം. വിജയകരമായിട്ട് സെൻസസിൽ പങ്കെടുത്തിരിക്കുന്നു. ഓക്കെ. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: എല്ലാവർക്കും.
4: താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് മോഹൻ സാർ ആയിരുന്നു. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ? ഹലോ,
0: ഗുഡ്
4: മോർണിംഗ്. ഇതാരാണ്? സുഖമായിട്ടിരിക്കുന്നു സത്യനാരായണൻ ചേട്ടാ?
0: സുഖമായിട്ടിരിക്കുന്നു
4: അല്ലേ. അപ്പൊ നമുക്ക് റേഡിയോ സെൻസസ് സ്റ്റാർട്ട് ചെയ്താലോ. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം? രണ്ടുപേര്. ഈ രണ്ടംഗങ്ങളില് അതിനു മുന്നേ ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടോ റേഡിയോ കേൾക്കുന്നത്? റേഡിയോയിലാണോ അതോ ത്രൂ ഫോൺ വഴിയാണോ, ഇന്റർനെറ്റ്
0: വഴിയാണോ?
4: റേഡിയോ വഴിയാണ്, ഓൺലൈൻ അല്ല അല്ലേ? ഓക്കെ. ഈ രണ്ടംഗങ്ങളില് എത്ര സ്ഥിരം റേഡിയോ ലിസണേഴ്സ് ഉണ്ട്?
0: രണ്ടുപേരും
4: ലിസണേഴ്സ് ആണ്. ഭാഗ്യ ലിസണേഴ്സ് ഇല്ല അല്ലേ? എത്ര റേഡിയോ ഉണ്ട്?
0: പാനസോണിക്കിന്റെ ഒന്ന് ചെറുതുണ്ട്, അത് പക്ഷേ
4: ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അത് വേണ്ട. ഓക്കെ, അടുത്തത്. ഓക്കെ, അപ്പൊ രണ്ട് റേഡിയോ ഉണ്ട് അല്ലേ വീട്ടില്? ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അഹല്യ എഫ് എം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
0: റേഡിയോ അഹല്യ തുടങ്ങിയിട്ട്
4: മൂന്നാല് വർഷമായിട്ടുണ്ട്. ഒരുപാട് പതിറ്റാണ്ടുകളായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും താങ്കൾ സക്സസ്ഫുൾ ആയിട്ട് ഈ സെൻസസിൽ പങ്കെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ആർക്ക് ആശംസ കൊടുക്കാനുള്ളത്?
0: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
4: ഓക്കെ, സത്യനാരായണൻ ചേട്ടനും ആശംസകൾ നേരുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. അതാണ്, എല്ലാരും ഇപ്പോ റേഡിയോ ത്രൂ ഒക്കെയാണ് കേൾക്കുന്നത്. ഇനിയിപ്പോ മൊബൈൽ ഫോണിലാണെങ്കിൽ തന്നെ മൊബൈൽ ഫോണിലാണ് ലിസൺ ചെയ്യുന്നതെങ്കിൽ, ഇന്റർനെറ്റ് വഴിയാണ് കേൾക്കുന്നതെങ്കിലും അങ്ങനെ മൊബൈൽ ഫോണിൽ കേൾക്കാനായിട്ട് ആഗ്രഹമില്ല വെച്ചാൽ സ്പീക്കറിലൊക്കെയാണ് കേൾക്കുന്നത്. റേഡിയോയിൽ കേൾക്കുന്ന ആ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും മറ്റേ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഹലോ, ഹലോ. കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. വിളിച്ച ആൾക്ക് ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ആരാണ്? പല്ലശ്ശേരിയിൽ നിന്ന് ജയചേച്ചി. നല്ല ശബ്ദമാണല്ലോ. ഓക്കെ, അടിപൊളി ശബ്ദമാണ് കേട്ടോ. സുഖമായിട്ടിരിക്കുന്നോ?
7: സുഖമായിട്ടിരിക്കുന്നു.
4: പല്ലശ്ശേന എന്ന് പറയുന്നത് പാലക്കാട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണെന്ന് എല്ലാരും പറയാറുണ്ട്.
7: ശരിയാണല്ലേ.
4: ഓക്കെ, അപ്പോ ജയ ചേച്ചി ചോദിക്കട്ടെ, ഞാൻ റേഡിയോ സെൻസസിന്റെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ.
7: ഓക്കെ.
4: ആദ്യത്തെ ചോദ്യം, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം?
7: നാലുപേര്.
4: ഈ നാലംഗങ്ങളിൽ എത്ര സ്ഥിരം റേഡിയോ ലിസണേഴ്സ് ഉണ്ട്? നാലുപേരും കേൾക്കും.
7: സ്ഥിരം അല്ല, ഏട്ടൻ 8 മണിക്ക് വർക്കിന് സെൻട്രിംഗ് വർക്കിന് പോണ ആളാണ്, അപ്പൊ 8 മണി വരെ കേൾക്കാറുണ്ട്.
4: ഓക്കെ,
7: ഞാൻ സ്ഥിരം
4: കേൾക്കും. ഓക്കെ, ഓൺലൈൻ ആയിട്ടാണോ അത് റേഡിയോ ത്രൂ ആണോ?
7: റേഡിയോ.
4: റേഡിയോ. എത്ര റേഡിയോസ് ഉണ്ട് വീട്ടില്?
7: ഒരു റേഡിയോ. അപ്പൊ സുല്ലി ചോദിച്ചൊരു സംശയം, ഒരു വീട്ടിലൊക്കെ നാലും അഞ്ച് റേഡിയോ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്.
4: ആണല്ലേ, പക്ഷെ ഒരുപാട് പേർക്ക് ഉണ്ട് കേട്ടോ, നാലും അഞ്ച് റേഡിയോസ് ഉണ്ട്. അത്രയും റേഡിയോ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവർ, അതുകൊണ്ടാണ് അത്രയും
7: റേഡിയോ. എന്റെ കൂടെപ്പറപ്പാണ് എന്റെ റേഡിയോ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്.
4: ആണല്ലേ, ഓക്കെ. കൂടെ ജനിച്ച സഹോദരനാണ് റേഡിയോ, അങ്ങനെയല്ലേ?
7: ഓർമ്മയുടെ കാലം, അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേൾക്കാൻ തുടങ്ങിയതാണ് റേഡിയോ.
4: ഇപ്പോഴും അത് ഒഴിവാക്കിയിട്ടില്ല?
7: ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല.
4: ഓക്കെ, അടിപൊളി. അഹല്യ എഫ് എം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
7: അഹല്യ ഒരു ഏഴ് വർഷമൊക്കെ ആകും. കാരണം വെച്ചാൽ ആദ്യം അഹല്യ വന്ന ഉടനെ ഞങ്ങൾക്ക് റേഞ്ച് ഇല്ലാണ്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ക്ലിയർ ആയി കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു ആറേഴ് വർഷമായിട്ട് ഞാൻ സ്ഥിരം കേൾക്കുന്നുണ്ട്.
4: സ്ഥിരം കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്കൾ എന്തായാലും വിജയകരമായിട്ട് റേഡിയോ സെൻസസിൽ പങ്കെടുത്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
7: വിഷസ് അഹല്യ എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. ഞങ്ങളുടെ അടുത്തൊരു രണ്ട് മൂന്ന് നാല് കുട്ടികൾ അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്.
4: ഓക്കെ, അവർക്കെല്ലാവർക്കും ആശംസകൾ.
7: എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും.
4: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. പല്ലശ്ശനിൽ നിന്നും ജയചേച്ചിയാണ് വിളിച്ചത്. ജയചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും മൂന്നും നാലും റേഡിയോസ് ഉള്ളതിൽ ഒരു ആശ്ചര്യം ഇങ്ങനെ ജയചേച്ചി ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ലിസണേഴ്സ് അങ്ങനെ ഉണ്ട്. പല ഓരോ റൂമിലും ഓരോ റേഡിയോ ഒക്കെ വെച്ചിരിക്കുന്ന പല ലിസണേഴ്സും ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു റേഡിയോ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും അഹല്യ എഫ് എം കേൾക്കാതിരിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പൊ അടുത്ത റേഡിയോ ഓൺ ചെയ്ത് വെക്കും, അതിനൊക്കെ ആയിരിക്കും തോന്നുന്നു. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ,
8: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഇതാരാണ്? കൊറേ നാളായല്ലോ രത്നാവതി അമ്മയെ സംസാരിച്ചിട്ട്. എവിടെയായിരുന്നു? ഇവിടെ ഉണ്ട്, പക്ഷെ എന്നെ വിളിക്കുന്നില്ല അല്ലേ? അതല്ലേ സത്യം?
8: അതല്ല, ഓരോരുത്തരനെ വിളിച്ചു. പിന്നെന്താ അറിയോ, എല്ലാവരും ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോ എല്ലാവരും ഇങ്ങനല്ലേ എന്നെ വിളിക്കുന്നത്. ഒരു മണിക്കൂറൊക്കെ ഇല്ല ചെലപ്പോ.
4: സമയമെടുക്കും, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തെന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നമുക്ക് റേഡിയോ സെൻസസിൽ പങ്കെടുത്താലോ?
8: ഓക്കെ,
4: അപ്പൊ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം ഒരാളെന്നാണെന്ന് അറിയാം, സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണെന്ന് പറയാം. ഓക്കെ, അതൊക്കെ എനിക്കറിയാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അതും എനിക്കറിയാം. ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണെന്ന്. ഓക്കെ, ഇനിയിപ്പോ അറിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കാലമായിട്ട് റേഡിയോ കേൾക്കുന്നു?
8: പതിനെട്ട് മുതൽ. ആകാശവാണി, തൃശ്ശൂർ അതൊക്കെ
4: കേട്ടു.
8: പതിനെട്ട്
4: മുതൽ അല്ലേ, ഏറെക്കുറെ എട്ട് വർഷമായി.
8: സൗഹൃദങ്ങളൊക്കെ കിട്ടിയ
4: എത്ര റേഡിയോ ഉണ്ട്? ഒരെണ്ണം ആണോ, അതിൽ കൂടുതലുണ്ടോ?
8: അയ്യേ, റേഡിയോ പണ്ടത്തെ ടേപ്പ് റെക്കോർഡ് ഇല്ലേ, പണ്ടത്തെ ടേപ്പ് റെക്കോർഡ്. ഒരു
4: കാസറ്റ് ഇടാൻ പറ്റുന്നതാണോ?
8: ഇടാൻ പറ്റണം, അതൊക്കെ കേട് വന്നു പോയി. പിന്നെ നമ്മുടെ കുമാരി ചേച്ചിന്റെ ചന്ദ്രേട്ട, എനിക്ക് റേഡിയില്ലല്ലോ, സങ്കടപ്പെട്ടിരിക്കുമ്പോ എനിക്കൊന്ന്
4: കൊണ്ടുവന്നു തന്നു തന്നു. കേട്ട് തുടങ്ങിയത് അല്ലേ? ടേപ്പ് റെക്കോർഡിലാണ് കേട്ട് തുടങ്ങിയത്.
8: അതെ,
4: ഓക്കെ. അപ്പൊ താങ്ക് യു രത്നാവതി.
8: അതിൽ തന്നെ ടേപ്പ് റെക്കോർഡിൽ തന്നെ എല്ലാ സെറ്റും റേഡിയോ ഉണ്ടല്ലോ മനെ, അപ്പൊ അത് കേൾക്കും.
4: ഓക്കെ ഓക്കെ, കേക്കും. അങ്ങനെ കുറെ കാലമായിട്ട്, കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
8: എല്ലാവർക്കും. അതിൽ കേട്ടിയ കുറെ സൗഹൃദങ്ങളിലും മനെ, എന്താ പറയാ, ഒറ്റക്കിരുന്ന ആൾക്ക് എത്ര ആള് ഒന്നും ചുറ്റും കൂടിയില്ല. അവർക്കൊക്കെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. അഹല്യ എഫ് എമ്മില്
4: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു രത്നാവതി അമ്മ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. രത്നാവതി അമ്മയ്ക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. ഒരു കോളർ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
9: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ആരാണ്?
9: ചിറ്റൂരിൽ നിന്ന് നാഗരാജാണ്.
4: നാഗരാജ് ഏട്ടാ, സുഖമായിട്ട് പോകുന്നു?
9: സുഖമായിട്ട് പോകുന്നു.
4: അപ്പൊ നമുക്ക് റേഡിയോ സെൻസസിൽ പങ്കെടുത്താലോ, സമയം കളയാതെ.
9: ഓ ആയിക്കോട്ടെ, നല്ല ടോപ്പിക്കാണ്.
4: നല്ലൊരു ടോപ്പിക്കാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം?
9: മൂന്ന് പേര്.
4: ഇതില് ഓഫ്ലൈൻ ആയിട്ടാണോ ഓൺലൈൻ ആയിട്ടാണോ റേഡിയോ കേൾക്കുന്നത്?
9: അല്ല, എഫ് എം റേഡിയോ ഉണ്ട്.
4: റേഡിയോ ഉണ്ട് അല്ലേ? ഓക്കെ. എത്ര അംഗങ്ങൾ, മൂന്ന് പേരിൽ എത്ര അംഗങ്ങൾ സ്ഥിരം റേഡിയോ ലിസണറാണ്?
9: ഞാൻ മാത്രമേ ഉള്ളൂ.
4: ഒരാൾ മാത്രമേ സ്ഥിരമായിട്ട് കേൾക്കുന്നുള്ളൂ അല്ലേ? ഭാഗിക ലിസണേഴ്സ് എത്ര പേരുണ്ട്?
9: മനസ്സിലായില്ല.
4: ഭാഗികമായിട്ട് കേൾക്കുന്ന കുറച്ച് വല്ലപ്പോഴൊക്കെ കേൾക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് ബാക്കി രണ്ടു പേരിലെ?
9: അതില് ഭാര്യ
4: മാത്രമാണ് ഭാഗികമായിട്ട് കേൾക്കുക, ഒരാളൊന്നും കേൾക്കില്ല.
9: മോനുണ്ട്, അവൻ പഠിക്കാൻ പോകല്ലേ,
4: അതുകൊണ്ട് റേഡിയോ കേൾക്കില്ല. ഓക്കെ, എത്ര റേഡിയോസ് ഉണ്ട്?
9: ഒന്ന്.
4: ഒന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുന്നു, എത്ര കാലമായി അഹല്യ എഫ് എം കേൾക്കാൻ തുടങ്ങിയിട്ട്?
9: ഇത് അഹല്യ എഫ് എം ആദ്യം ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഇപ്പോ ഈ ചില വർഷമായിട്ടാണ് ക്ലിയർ ആയിട്ട് കിട്ടിയത്.
4: അപ്പൊ എത്ര വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്? അതാണ് എന്റെ ചോദ്യം.
9: ഞാൻ വന്നിട്ട് ഒരു 30 കൊല്ലം ഉണ്ടാവും.
4: അഹല്യ FM കേൾക്കാൻ തുടങ്ങിയിട്ടോ?
9: അല്ല അല്ല അല്ല,
4: റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട്.
9: പക്ഷേ റേഡിയോ അല്ലാതെ പറ്റില്ല,
4: പറ്റില്ല. റേഡിയോ ജീവന്റെ ജീവനാണ്. എനിക്ക് ഇപ്പോഴും ആ ഉത്തരം കിട്ടിയില്ല കേട്ടോ. അഹല്യ FM കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലം എന്ന് പറഞ്ഞില്ല. മൂന്ന് വർഷം, അത്രേ ഉള്ളൂ. അത് ഞാൻ ചോദിച്ചുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ ചേട്ടാ ആശംസ അറിയിക്കാനുള്ളത്?
9: ആശംസ എല്ലാവർക്കും ആയിക്കോട്ടെ,
4: എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷയം അല്ലേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചത് നാഗരാജേട്ടനായിരുന്നു. നാഗരാജേട്ടൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത മനോഹരമായ ഗാനം എൻജോയ് ചെയ്യാം. അഹല്യ വിശ്വസിക്കുന്നു.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ് ആണ്. അഹല്യ വിശേഷ ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ സെൻസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട് റേഡിയോ സെൻസസിൽ പങ്കെടുക്കാനായിട്ട്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആരാധ്യ കുട്ടി. ഇന്ന് സ്കൂളിൽ പോകുന്നില്ല? മഴയൊക്കെ അല്ലേ? അവധിയൊക്കെ തരാൻ പറയണ്ടേ ജില്ലാ കളക്ടറോട്?
7: രാവിലെ
6: കുറച്ചുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ. ഇന്ന് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലെ സ്കൂളുകൾക്ക് അവധി എന്നറിയോ? ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലെ
7: അറിയില്ല.
6: 2-3 ഡിസ്ട്രിക്റ്റിലുണ്ട് കേട്ടോ, ഇവിടെ ഇല്ല, പാലക്കാടില്ല എന്തായാലും. അതുകൊണ്ട് സ്കൂളിൽ പോണം.
7: ഇവിടെ അത്ര
6: മഴയില്ല, അപ്പൊ അതുകൊണ്ട് അവധി തരാൻ ചാൻസ് ഇല്ല.
7: ആഫ്റ്റർനൂൺ
6: ആണ് മഴ പെയ്യ. അപ്പൊ ഉച്ചക്ക് ശേഷം അവധി കിട്ടിയാലും മതി അല്ലേ? വേണ്ട, എന്നെ നശിപ്പിക്കൂ അല്ലേ അവധി എടുക്കാൻ പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ, അപ്പോ പറയൂ ആരാധ്യക്കുട്ടി, നമുക്ക് സെൻസസിൽ പങ്കെടുത്താലോ? ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്?
7: 5.
6: 5 അംഗങ്ങളിൽ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ കേൾക്കുന്നത്?
7: മനസ്സിലായില്ല.
6: അല്ല, റേഡിയോ വഴിയാണോ അതോ മൊബൈൽ ത്രൂ ഇന്റർനെറ്റ് വഴിയാണോ കേൾക്കുന്നത്? റേഡിയോ വഴിയാണോ കേൾക്കുന്നത്? റേഡിയോ. ആ ഓക്കെ, റേഡിയോ ഉണ്ട് അല്ലേ. ആ റേഡിയോയിൽ 90.4 ട്യൂൺ ചെയ്ത് വെച്ചിട്ടാണ് കേൾക്കുന്നത്. അല്ലാതെ മൊബൈൽ ഫോൺ വഴിയൊന്നും അല്ല. റേഡിയോ എപ്പോഴും ഓൺ ആണ്. ഓക്കെ, ഈ എത്ര 5 അംഗങ്ങളല്ലേ പറഞ്ഞു? ഈ 5 അംഗങ്ങളിൽ എത്ര പേര് സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കാറുണ്ട്? എല്ലാരും കേൾക്കും. അങ്ങനെ ഭാഗികമായിട്ട് കേൾക്കുന്ന ആരും ഇല്ല അല്ലേ.
7: സ്കൂളിൽ പോകുമ്പോ മാത്രം.
6: അത് കുഴപ്പമില്ല, എങ്കിലും നമുക്ക് ബാക്കിയുള്ള സമയത്ത്.
7: ഓട്ടോ വരുമ്പോ കേൾക്കില്ല, പക്ഷെ ലീവുള്ള സമയത്ത് എപ്പോഴും കേൾക്കും.
6: ലീവുള്ള സമയത്ത് എപ്പോഴും കേൾക്കും. അപ്പോ നമ്മള് ബാക്കിയുള്ള നമ്മുടെ തിരക്കുള്ള സമയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും കേൾക്കും അല്ലേ. ഓക്കെ, എത്ര റേഡിയോ ഉണ്ട്? ഒരെണ്ണോ ആണോ അതിൽ കൂടുതലുണ്ടോ?
7: ഒന്നേ ഉള്ളൂ.
6: ഓക്കെ, എത്ര കാലമായിട്ട് അഹല്യ എഫ്എം കേൾക്കുന്നുണ്ട് വീട്ടിലെല്ലാരും?
7: 1.5 ഇയർ
6: ആയിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ. അടിപൊളി, അപ്പൊ താങ്കൾ സെൻസസിൽ വിജയകരമായിട്ട് പങ്കെടുത്തിരിക്കുന്നു കേട്ടോ, കൺഗ്രാചുലേഷൻസ്. അപ്പൊ മെഡിക്കൽ ആയിട്ട് സ്കൂളിൽ പോവാ, നന്നായിട്ട് പഠിക്കുക കേട്ടോ, ശ്രദ്ധിച്ചു പോണേ.
7: ഓക്കെ,
6: ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കാനുള്ളത്? എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ആരാധ്യക്കുട്ടി, വീണ്ടും വിളിക്കണേ. വിളിച്ചത് ആരാധ്യയായിരുന്നു. അപ്പൊ ആരാധ്യം വളരെ വിജയകരമായിട്ട് സെൻസസിലൊക്കെ പങ്കെടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ആരാണ്?
8: പി വി മുഹമ്മദ്
6: ചേട്ടാ, സുഖമായിട്ട് പോകുന്നു ലൈഫൊക്കെ?
8: മഴയൊന്നുമില്ല.
6: വടക്കേ വാവന്നൂര് മഴയൊന്നുമില്ല. ഇന്നലെ ഉണ്ടായിരുന്നോ? ഈ ഭാഗത്തേക്കില്ല. ഇന്നലെ ഉണ്ടായിരുന്നോ മഴ? പാലക്കാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും കുറവാണ്, എല്ലാ സ്ഥലത്തും കുറവാണെന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ നല്ല മഴ പെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് സെൻസസ് സ്റ്റാർട്ട് ചെയ്താലോ.
8: ഓക്കെ,
6: വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം
8: ഇപ്പോ 5 പേരുണ്ട്.
6: 5 പേരുണ്ട് അല്ലേ. ഓൺലൈൻ ആയിട്ടാണ് റേഡിയോ അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്നത്?
8: അഹല്യ ഓൺലൈൻ ആയിട്ട്.
6: ഓൺലൈൻ ആയിട്ടാണ്. ഓക്കെ, ഇത്രയും ദൂരം ആയതുകൊണ്ട് ചിലപ്പോ കിട്ടാൻ സാധ്യതയില്ല. ഈ 5 പേരിൽ എത്ര സ്ഥിരാംഗങ്ങൾ ഉണ്ട് റേഡിയോ കേൾക്കുന്നവര്?
8: ഞാൻ മാത്രം തന്നെ ഉള്ളു.
6: ഒരാൾ മാത്രമേ കേൾക്കുന്നു അല്ലെ? ബാക്കി 4 പേരും ഭാഗികമായിട്ട് കേൾക്കാറുണ്ടോ? ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ബാക്കി 3 പേരും കേൾക്കാറേ ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാറില്ല. ഓക്കെ, എത്ര മൊബൈൽ ഫോണിലായതുകൊണ്ട് പിന്നെ എത്ര എണ്ണ ഉണ്ടെന്ന് ചോദിക്കേണ്ട അർത്ഥമില്ല അല്ലേ? ഉപയോഗിക്കുന്നുണ്ട് അല്ല. നമുക്ക് റേഡിയോ കേൾക്കാനായിട്ട് ഒരു മൊബൈൽ ഫോണല്ലേ ഉള്ളൂ. രണ്ട് ഫോണിലും ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ട് ഫോൺ ത്രൂവും കേൾക്കുന്നുണ്ട്. അപ്പോ ഇനി ചോദിക്കാനുള്ളത്, എത്ര കാലമായിട്ട് അഹല്യ എഫ് എം കേൾക്കുന്നുണ്ട്?
8: ഞാനിപ്പോ ഒരു 4 വർഷത്തോളമായി.
6: 4 വർഷത്തോളമായി അഹല്യ എഫ് എമ്മിനൊപ്പം കൂട്ടുകൂടിയിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? ഓക്കെ, മുഹമ്മദ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ വടക്കേ വാവന്നൂരുകാരൻ മുഹമ്മദ് ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് സെൻസസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത ഒരു കോളർ ജോയിൻ ചെയ്യുന്നവരാണ് നോക്കാം. ഹലോ,
9: ഹലോ, ഗുഡ് മോർണിംഗ് ചേട്ടാ.
6: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
9: കണ്ണൻ
6: ചേട്ടാ, സുഖമായിട്ട് പോകുന്നു? ലൈഫ് ഒക്കെ
9: ജോലിയൊക്കെ
6: എങ്ങനെ പോകുന്നു? തിരക്കാണോ?
9: ജോലി തിരക്കില്ല, ഒത്തിരി കമ്മിയാണ്.
6: ഇതൊരു സീസൺ അല്ലേ ഈ ജൂൺ ജൂലൈ
9: സീസൺ? ഈ മാസം കഴിയണേട്ടാ.
6: ഈ മാസം കഴിയണം. ഓണമൊക്കെ വരണം അല്ലേ?
9: അതെ.
6: ഓക്കെ, അപ്പൊ മഴയൊക്കെ ആയത് കാരണം കുറച്ച് കുറവാണ്.
9: കുറവാണ്
6: അല്ലേ? കുഴപ്പമില്ല, ശരിയാവുമായിരിക്കും. എല്ലാ സമയവും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ, മാറ്റങ്ങൾ അല്ലേ? ഓക്കെ, വീട്ടിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു? മക്കളെല്ലാരും
9: വലിയ മകൾ നാളെ വരും.
6: നല്ല സമയത്ത് അന്വേഷണം അറിയിക്കണം. ഓക്കെ,
9: പറയാം.
6: അപ്പൊ നമുക്ക് റേഡിയോ സെൻസസിലേക്ക് കടന്നാലോ. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം
9: 5 ആള്.
6: 5 ആള് റേഡിയോ കേൾക്കുന്നത് ഏത് വഴിയാണ്? റേഡിയോ ത്രൂ തന്നെയാണോ അതോ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ?
9: റേഡിയോ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട്.
6: റേഡിയോ ഉണ്ട്, റേഡിയോക്ക് എക്സ്ട്രാ 2 ബോക്സ്
9: ഉണ്ട്. കേൾക്കാനായിട്ടുണ്ട്.
6: ഓക്കെ, പുറത്തു വരുന്ന സമയത്ത് ആ ബോക്സിൽ കേൾക്കും, അകത്ത് പോകുമ്പോ വേറൊരു ബോക്സ് കേൾക്കും അല്ലേ?
9: അല്ലല്ല, മൊത്തം കേൾക്കും. വീട് മുഴുവൻ കേൾക്കും.
6: വീട് മുഴുവൻ കേൾക്കും.
9: മഴക്കൂടെ നടക്കുന്നവരും കേൾക്കുന്നുണ്ട്.
6: ആണോ? അത് കൊള്ളാം. എന്റെ വീട്ടില് മാത്രല്ല, നാട് മുഴുവൻ ഞാൻ റേഡിയോ കേൾപ്പിക്കും അല്ലേ?
9: ഭാര്യ
6: ഓക്കെ, അത് കുഴപ്പമില്ല. പാട്ടല്ലേ, പാട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാതെ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഇനിയുള്ള ചോദ്യം, എത്ര പേര് സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്, എത്ര പേര് ഭാഗികമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്, എത്ര പേര് ഒന്നും കേൾക്കുന്നില്ല?
9: ഞാൻ ഫുള്ളായി കേൾക്കും, പിന്നെ ഭാര്യ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
6: വല്ലപ്പോഴും കേൾക്കും അല്ലെ? ഭാഗികമായിട്ട് കേൾക്കും. ഓക്കെ, ബാക്കി 2 പേരുടെ അവസ്ഥ എങ്ങനെയാണ്?
9: ബാക്കിയുള്ള മകളൊന്നും അങ്ങനെ
6: ശ്രദ്ധിക്കാറില്ല. ബാക്കി 2 പേരും പൂർണ്ണമായിട്ടും കേൾക്കാറില്ല.
9: എത്ര സൗണ്ട് വെച്ചിരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ.
6: ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ റേഡിയോ ലിസണേഴ്സ് അല്ല അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, എത്ര കാലമായിട്ട് അഹല്യ എഫ് എം കേൾക്കുന്നുണ്ട്?
9: സുലേട്ടാ, എനിക്ക് ചെറിയൊരു ഓർമ്മ, സുലേട്ടാ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന സമയത്ത് സാറേ വിളിച്ചിട്ടുണ്ടായിരുന്നു, കേൾക്കാൻ തുടങ്ങിയത്.
6: അതെ, ഏത് സമയമായിരുന്നു? ഓർക്കുന്നുണ്ടോ?
9: സമയം കുറെ 10 വർഷമായില്ലേ.
6: പറഞ്ഞ കാര്യമൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ ഏത് സമയം
9: ഓർമ്മയില്ല. വർഷമായി,
6: ഒരുപാട് വർഷങ്ങളായി. അതെ,
9: വർഷമായി.
6: പ്രായമായില്ലേ എല്ലാവർക്കും, അതുകൊണ്ടാ മനസ്സിലായത്. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ആർക്കെ വിഷസ് അറിയിക്കാനുള്ളത്?
9: ശരി, നമ്മുടെ കൃഷ്ണേട്ടൻ, മാളവേട്ടൻ, സത്യം ചേച്ചി, ബാലേട്ടൻ, ബാക്കി കേട്ടിട്ട് കൂടുതൽ എല്ലാവരും.
6: ഓക്കെ, താങ്ക് യു കണ്ണൻ ചേട്ടൻ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. കണ്ണൻ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് സെൻസസിലൊക്കെ പങ്കെടുത്തിരിക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ, കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുന്നു. അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ,
10: നമസ്കാരം.
6: സുപ്രഭാതം. മഴയുള്ള സുപ്രഭാതം. മഴ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, കേറുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല.
10: അയ്യോ, ഇവിടെ മലപ്പുറത്ത് നല്ല മഴ.
6: അവിടെ അവധി കൊടുത്തിട്ടുണ്ട് സ്കൂളുകൾക്ക് അല്ലേ?
10: 3 ജില്ലകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്.
6: അതെ, മലപ്പുറം, കോഴിക്കോട്, വയനാടാണെന്ന് തോന്നുന്നു.
10: വയനാട്, വയനാട്.
6: മഴ നല്ലതായിട്ട് പെയ്യും എന്നാണ് അതിനർത്ഥം. സേഫ് ആയി.
10: അയ്യോ, നല്ല മഴയാ. ഇന്നലെ ഒന്ന് നോൺ സ്റ്റോപ്പ് മഴ, ഇന്നലെ ഫുള്ള് പെയ്യുന്ന മഴ, മൊത്തം കനമഴ. ഇന്നലെ
6: പാലക്കാടും അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു.
10: അതെ അതെ. എന്താ വെച്ചാൽ കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം വരെ 6 മണി വരെ ആ ക്ലൈമറ്റ് ആണ്. ഒരു വെളിച്ചം തന്നെ കണ്ടിട്ടില്ല.
6: ഓക്കെ ഓക്കെ. അപ്പോ ജഗൻ ചേട്ടാ, നമുക്ക് റേഡിയോ സെൻസസിലേക്ക് കടന്നാലോ?
10: ഓ, തീർച്ചയായിട്ടും കടകളും.
6: ഓക്കെ, അപ്പൊ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്?
10: ഞങ്ങളെ വീട്ടില് നാല് പേരാണ്, ഞാൻ എന്റെ വൈഫ് രണ്ട് മക്കൾ.
6: ഓക്കെ, ഓൺലൈൻ വഴിയാണ് റേഡിയോ കേൾക്കുന്നത് അല്ലേ?
10: ഞാൻ ഓൺലൈൻ വഴിയാണ് കേൾക്കുന്നത്.
6: വഴിയാണ്. ഇങ്ങനെ ഫോണിൽ സ്പീക്കർ ഒക്കെ വെച്ചിട്ടുണ്ടോ? എക്സ്ട്രാ സ്പീക്കർ ഒക്കെ വെച്ചിട്ടുണ്ടോ?
10: ഇല്ല, അസുഖമില്ല. 1000 കോഴിക്ക് ആരക്കാട് പറഞ്ഞ പോലെ ഞാൻ JBL ഒരു കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കർ, അത് മതി. അത്യാവശ്യം നല്ല
6: ശബ്ദം വരും,
10: നല്ല ശബ്ദം.
6: ഓക്കെ, ഈ എത്ര പേരായിരുന്നു? നാലു പേരല്ലേ?
10: നാലു
6: പേരിൽ എത്ര അംഗങ്ങൾ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്?
10: ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. കുട്ടികൾക്ക് റേഡിയോ വലിയൊരു താല്പര്യമില്ല, പക്ഷെ വിളിക്കും. ഞാൻ നാട്ടിൽ പോയാൽ മാത്രമേ നമ്മുടെ FM-ൽ വിളിക്കാൻ ഫോണിൽ വാങ്ങിച്ചിട്ട്.
6: ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. അപ്പോ ഭാഗികമായിട്ട് റേഡിയോ കേൾക്കുന്നവരാണ് ബാക്കി മൂന്ന് പേരും അല്ലെ?
10: ബാക്കി മൂന്ന് പേരും.
6: ഓക്കെ, ഒരു ഒരു ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ?
10: ആ, ഒരു ചെറിയ കുഞ്ഞ് ബ്ലൂടൂത്ത് സ്പീക്കർ. അത് ഫോൺ നമ്മൾ ബ്ലൂടൂത്തിൽ ഫോണിലൂടെ കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും.
6: ഓക്കെ, അങ്ങനെയാണ് കേൾക്കുന്നത്.
10: ഇനി വെയിറ്റ്ലെസ് ആണ്, വളരെ കുഞ്ഞാണ്, നമ്മുടെ അമൃതാഞ്ചൽ ബോക്സ് പോലെ ഒരു ചെറിയ സാധനം.
6: അടിപൊളി. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എത്ര കാലമായിട്ട് അഹല്യ FM 90.4?
10: ഞാൻ അഹല്യ FM സുനിൽ തുടക്കം മുതലേ കേൾക്കുന്നുണ്ട്. ബട്ട് ആ തുടക്കത്തിൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കുറവ് കാരണം ഇപ്പൊ കമ്പൾസറി ആയിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി.
6: 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ട്.
10: കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാം.
6: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
10: ഇന്നത്തെ വിഷസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അതുപോലെ നമ്മുടെ ആർജലെ സുനലിനും പ്രത്യേകം നല്ല ദിവസമാകട്ടെ.
6: താങ്ക് യു ചേട്ടാ. ചേട്ടനും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കുക. വിളിച്ച് ജഗൻ ചേട്ടനായിരുന്നു. ജഗൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ,
11: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
6: വെരി വെരി ഗുഡ് മോർണിംഗ്. ഭാസ്കരൻ ചേട്ടാ, ആരോഗ്യമൊക്കെ എങ്ങനെ പോകുന്നു? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയോ?
11: ഓ, റെഡി ആയി. കഴിച്ചില്ല.
6: കഴിച്ചിട്ടില്ല. കഴിക്കണം, കൃത്യസമയത്ത് കഴിക്കണം. കൃത്യസമയത്ത് മെഡിസിൻ ഒക്കെ കഴിക്കണം.
11: ആ, ഞാൻ സ്കൂളിൽ വിളിച്ചു കഴിഞ്ഞിട്ടേ കഴിക്കുന്നത് കൊണ്ടിരിക്കുക.
6: അങ്ങനെയാണോ? അങ്ങനെ അങ്ങനെ അരുത് കേട്ടോ, അങ്ങനെ ഒരിക്കലും പാടില്ല. ഓക്കെ
11: ഓക്കെ.
6: അപ്പോ ഭാസ്കരൻ ചേട്ടാ, നമുക്ക് റേഡിയോ സെൻസസിലേക്ക് കടന്നാലോ.
11: ഓക്കെ ഓക്കെ.
6: വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം നിലവിൽ
11: ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഭാര്യ 3.5 വർഷമായി ഇപ്പൊ മോളുടെ ഇവിടെ.
6: ഓക്കെ, നമുക്ക് ഭാര്യയും കൂടെ കൂട്ടാം. എന്തായാലും വല്ലപ്പോഴൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ രണ്ട്
11: വരുന്നുണ്ട്. ഞായറാഴ്ച ഫുൾ ടൈം ആൾ കേൾക്കാറുണ്ട്.
6: ഓക്കെ, അപ്പൊ വരുന്നുണ്ട്. റേഡിയോ വഴിയാണോ കേൾക്കുന്നത് അതോ ഓൺലൈൻ വഴിയാണോ?
11: റേഡിയോ ആണ്. റേഡിയോ ഞാൻ വാങ്ങിട്ട് ഒരുപാട് വർഷങ്ങളായി. അത് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
6: ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല.
11: ഓക്കെ,
6: അപ്പൊ ചേട്ടൻ ഫുൾ ടൈം കേൾക്കുന്നുണ്ട്, ഭാര്യ ഭാഗികമായിട്ട് കേൾക്കുന്നുണ്ട്.
11: അതെ അതെ അതെ.
6: ഓക്കെ, ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ അതോ അതിൽ കൂടുതലുണ്ടോ?
11: ഇല്ല, ഒരെണ്ണം ഉള്ളു.
6: ഒരു റേഡിയോ മതി അല്ലേ?
11: ഒരു കംപ്ലൈന്റും ഇല്ല, കുറെ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്.
6: ഓക്കെ, ഒരു പ്രശ്നം.
11: നേരത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുന്ദരി എഫ്എം റെയിൻബോ ഒക്കെ കേട്ടോണ്ടിരുന്നത്. കാരണം വെച്ചാല് നമ്മുടെ അകലെ വന്നിട്ട് റേഞ്ച് കിട്ടാതെ ഭയങ്കര, ഞാൻ എന്നിട്ട് വയറൊക്കെ എടുത്ത് അവിടെ ഇവിടെ ഒക്കെ മാറ്റി നോക്കി, കിട്ടുന്നില്ല. ഒരു കരകയറുന്നൊരു സൗണ്ട് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് നല്ല ക്ലിയർ ഉണ്ട്,
6: നല്ല ക്ലാരിറ്റി ഉണ്ട്. 2-3 വർഷമായിട്ടാണ് കേട്ട് തുടങ്ങിയത്.
11: ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ അകലെ മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ, വേറെ ഏതും കേൾക്കുന്നില്ല.
6: അപ്പൊ ഒരുപാട് സന്തോഷം, കൺഗ്രാജുലേഷൻസ്. ഇന്ന് ആർക്കാണ് ആശംസ കൊടുക്കാനുള്ളത്? എല്ലാവർക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. ഭാസ്കരൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ 47 മിനിറ്റ് ആണ്. അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ,
12: ഹലോ സുനിൽ മോനെ, ഞാൻ അപ്പപ്പുഴ മാധവാണ്.
6: മാധവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ നമുക്ക് റേഡിയോ സെൻസസിലേക്ക് പോയാലോ. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം?
12: വീട്ടിലെ അംഗം കൂടെ 4 ആള്.
6: 4 പേര്. ഓൺലൈൻ വഴിയാണ്
12: നിലവിലുള്ളത്? 2 ആള്.
6: 2 പേര്. ഓക്കെ, നമുക്ക് 4 പേരിരിക്കട്ടെ. 4 എഴുതാം അല്ലേ? ഓക്കെ, അപ്പോ റേഡിയോ റേഡിയോ ത്രൂ ആണോ കേൾക്കുന്നത് അതോ ഓൺലൈൻ?
12: റേഡിയോ കൂടിയാണ്.
6: റേഡിയോ
12: വഴിയാണ്.
6: ഓക്കെ, എത്ര അംഗങ്ങൾ ഈ 4 പേരിൽ എത്ര അംഗങ്ങൾ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കാറുണ്ട്?
12: കണ്ടുകൊണ്ട് ഭാര്യ ജോലിക്ക് പോകുമ്പോ കേൾക്കുള്ളൂ.
6: അപ്പൊ സ്ഥിരമായിട്ട് ഒരാൾ മാത്രമേ കേൾക്കുന്നുള്ളൂ?
12: അതെ അതെ.
6: ഭാര്യ
12: 10 വർഷമായി
6: അല്ലേ? ഓക്കെ, എത്ര റേഡിയോ ഉണ്ട്?
12: 2 റേഡിയോ. ഒന്നത്തെ റിപ്പയർ, അത് പറ്റില്ല.
6: അത് പറ്റില്ല.
12: ഒന്നേ വർക്ക് ചെയ്യുള്ളൂ.
6: ഒന്ന് ഉപയോഗശൂന്യാണ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
12: എല്ലാവർക്കും.
6: മാധവൻ ചേട്ടൻ
12: പറയണ്ട, സൈദുലി, കൃഷ്ണാട്ട, സത്യഭാമ, ബാല, ജ്യോതി, ഗുരുവായൂരപ്പൻ, ബഷീർ,
6: എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. മാധവൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോകാം. ആരാണ് നോക്കട്ടെ. ഹലോ,
13: ഹലോ,
6: ഗുഡ് മോർണിംഗ്. ധാരാണ്
13: ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ.
6: സുഖമായിട്ടിരിക്കുന്നു ചന്ദ്രേട്ടാ? കുഴപ്പമില്ലാതെ പോകുന്നു. കോയമ്പത്തൂർ മഴയൊക്കെ ഉണ്ടോ? രണ്ടാഴ്ചയായിട്ട് നല്ല മഴയാണ്. രണ്ടാഴ്ചയായിട്ട് ഇവിടെ മഴയില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ഇവിടെ മഴ പെയ്ത് തുടങ്ങിയത്. പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കോയമ്പത്തൂരും ഏറെക്കുറെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് തന്നെയാണ്, തമിഴ്നാടാണെങ്കിലും അല്ലേ. അത്രേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഏറെക്കുറെ പാലക്കാടിന്റെ ഒരു ക്ലൈമറ്റ് തന്നെ ആയിരിക്കും. അപ്പോ ചന്ദ്രചേട്ടൻ, നമുക്ക് റേഡിയോ സെൻസസ് പോയാലോ, ചോദിക്കട്ടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം
14: നാല്
6: പേര്.
14: രണ്ട് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞു,
6: അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് റേഡിയോ ഓൺലൈൻ ത്രൂ അല്ലേ
14: കേൾക്കുന്നത്?
6: റേഡിയോ അല്ലല്ലേ. എത്ര പേര് ഇതിൽ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്?
14: റേഡിയോ ഞാൻ മാത്രമേ,
6: ഒരാളെ കേൾക്കുന്നു, ബാക്കി ആരും അങ്ങനെ റേഡിയോ കേൾക്കുന്നില്ല അല്ലേ. അത്ര താല്പര്യമില്ല. എത്ര കാലമായിട്ട് അഖിൽ എഫ്എം കേൾക്കുന്നുണ്ട്? ഒരു കാര്യം കൂടെ ഉണ്ട്, അഞ്ചു വർഷമായിട്ട് അഖിൽ എഫ്എം കേൾക്കുന്നുണ്ട് അല്ലേ.
14: അപ്പോ
6: ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ചന്ദ്രൻ ചേട്ടനായിരുന്നു, കോയമ്പത്തൂരിൽ നിന്നും. കോയമ്പത്തൂരിൽ അദ്ദേഹത്തിന് ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കോളറിലേക്ക് കൂടെ പോവാം, ആരാണ് നോക്കട്ടെ. ഹലോ,
15: ഹലോ,
6: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
15: ഗുഡ് മോർണിംഗ്, സുനിൽ റാണി വർഗീസ് ആണ്.
6: റാണി ചേച്ചി, എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ?
15: കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നു.
6: അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ?
15: ഏയ്, കഴിഞ്ഞിട്ടൊന്നുമില്ല. പയ്യെ കഴിക്കും, പയ്യെ കഴിക്കും, അങ്ങനെ
6: പയ്യെ കഴിച്ച് പനയെ തിന്നാനുള്ള പരിപാടിയാണല്ലേ. അങ്ങനെയാണല്ലോ അതിന്റെ ചൊല്ല് അല്ലേ.
15: ഗുണ്ടുമണിയാണല്ലേ.
6: നമ്മൾ അങ്ങനെ ഗുണ്ടുമണി ആയാലും മെലിഞ്ഞാലും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല നമ്മള്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ.
15: അതെ, മനസ്സിൽ സന്തോഷമുള്ളതുകൊണ്ട് ഗുണ്ടുമണി
6: അതാണ്. മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട്
15: ഭക്ഷണം കഴിച്ചിട്ടല്ല.
6: അതെ അതെ, ചിലര് പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്നൊക്കെ പറഞ്ഞു.
15: ഓക്കെ,
6: അപ്പോ റാണി ചേച്ചി, നമുക്ക് റേഡിയോ സെൻസസിലേക്ക് കടന്നാലോ.
15: ഓക്കെ,
6: വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം
15: രണ്ടുപേര്.
6: ഓൺലൈനാണോ ഓഫ്ലൈനാണോ ചോദിക്കുന്നില്ല, ഓൺലൈൻ
15: വഴിയാണ്.
6: സ്പീക്കർ ഒക്കെ വെച്ചിട്ടുണ്ടോ അതോ മൊബൈൽ ഫോണിൽ തന്നെയാണോ?
15: സ്പീക്കർ ഞാൻ ഒരിടയ്ക്ക് വെക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ എന്റെ ഇതിൽ തന്നെ ഇപ്പൊ അടുക്കളയില് കേൾക്കാനുള്ള.
6: ഓക്കെ, വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കുന്നില്ല, ഞാൻ സ്വയം കേൾക്കാണല്ലേ.
15: അല്ല, ഇപ്പൊ ഈ ഓൺലൈനില് ഇപ്പൊ അഹല്യൊക്കെ കേൾക്കുമ്പോ നമുക്ക് മൊബൈലില് വലിയ സ്പീക്കർ വെച്ചിട്ട് കേൾക്കാൻ പറ്റില്ല, ഞാൻ അടുക്കളയിലല്ലേ വെക്കണത്.
6: ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഈ അഖിൽ എഫ്എം സ്ഥിരമായിട്ട് കേൾക്കുന്ന രണ്ടുപേരും കേൾക്കാറുണ്ടോ അതോ ഒരാൾ മാത്രമാണോ? എങ്ങനെയാണ്?
15: ഞാൻ കേൾക്കുന്ന ശ്രദ്ധിക്കാറുണ്ട്.
6: ഭാഗികമായിട്ട് കേൾക്കും അല്ലെ? എപ്പോഴും കേൾക്കാറില്ല.
15: എപ്പോഴും കേൾക്കില്ല, വിളിക്കണതൊക്കെ ശ്രദ്ധിക്കും. പാട്ടൊക്കെ എന്താണ് റേഡിയോ ഓഫ് ചെയ്തിരുന്നു, അപ്പൊ ഞാൻ അഖിലോട്ട് കയറിയെന്ന് പറയും.
6: ഓക്കെ, എത്ര റേഡിയോസ് ഉണ്ട് വീട്ടില്?
15: നാല്
6: റേഡിയോ ഉണ്ട്. അമ്പോ, ഈ നാല് പ്രവർത്തിപ്പിക്കുന്നുണ്ടോ?
15: നാലും പ്രവർത്തിപ്പിക്കും ഞാൻ. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അടുക്കളയിലെ റേഡിയോ പണി മുടക്കി, അപ്പൊ അത് നന്നാക്കാൻ വേണ്ടി അതിന്റെ കോഡ് മേടിക്കണമായിരുന്നു. അപ്പൊ അവിടെ കൊടുത്തപ്പോഴേക്കും ഒരെണ്ണം പുതിയത് അവിടെ മേടിച്ച് കോഡും കിട്ടി, അപ്പൊ അത് ഒരെണ്ണുണ്ട്.
6: ഓക്കെ, അങ്ങനെ നാല് റേഡിയോ ഉണ്ടല്ലോ. ഇതൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്?
15: ഒന്ന് അടുക്കളയില്,
6: പിന്നെ
15: ഒന്ന് ബെഡ്റൂമില്.
6: ഓക്കെ,
15: ഒന്ന് അപ്പുറത്തെ ബെഡ്റൂമില്, ഒന്ന് തയ്ക്കണം.
6: നമുക്കിനി വീടിന്റെ മുകളിൽ ഒന്ന് വെച്ചാലോ? അതും കൂടി ആവുമ്പോ അഞ്ചെണ്ണ ആവും.
15: മൊബൈൽ നടക്കണല്ലേ.
6: ഓക്കെ, എന്തായാലും അടിപൊളി കേട്ടോ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കാനുള്ളത്?
15: ഇന്ന് സൽമാൻ ജമാലിന്റെ ബർത്ത്ഡേ, അപ്പൊ സൽമയ്ക്ക് ഇരിക്കട്ടെ ബർത്ത്ഡേ. പിന്നെ
6: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് റാണി ചേച്ചി ആയിരുന്നു. റാണി ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കോളർ കൂടെ എടുത്തിട്ട് നമുക്ക് കോൾസ് എല്ലാം വൈൻഡപ്പ് ചെയ്യാം. ആരാണ് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ ഹലോ, കോൾ ഡ്രോപ്പായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കോളറിൽ അടുത്ത കോളറിലേക്ക് പോവാം. ആരാണ് നോക്കട്ടെ. ഹലോ,
16: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
16: ഞാൻ അനിത.
6: അനിത ചേച്ചി, തേനാരി. കൊറേ നാളായല്ലോ വിളിച്ചിട്ട്, എവിടെയായിരുന്നു?
16: ഇവിടെ തന്നെ ഉണ്ട്,
6: പക്ഷെ വിളിക്കുന്നില്ല അല്ലേ.
16: അതെ,
6: സുഖമായിട്ട് പോകുന്നു. തേനാരിക്കാരൊക്കെ എന്ത് പറയുന്നു? അപ്പൊ നമുക്ക് റേഡിയോ സെൻസസിലേക്ക് കടന്നാലോ. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം?
16: മൂന്ന് പേര്.
6: റേഡിയോ ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ കേൾക്കുന്നത്?
16: ഓഫ്ലൈൻ ആയിട്ടാണ്. ഹോം തിയേറ്റർ ആണ്.
6: ഹോം തിയേറ്റർ
16: അല്ലേ?
6: എഫ് എം ഓൺ ചെയ്ത് വെക്കും. ഓക്കെ.
16: എത്ര അംഗങ്ങൾ? ഓണാക്കും,
6: 5:30 ഓണാക്കും, പിന്നെ
16: പിന്നെ ഒരു 9:30-10 അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടും. പിന്നെ പുറത്തത്തെ പണിയൊക്കെ കഴിയും. അങ്ങനെ ഡെയിലി കാലത്ത് 5:30-10:30 ഉള്ളിൽ
6: അത്രയും സമയം കേൾക്കും. ഓക്കെ. ഈ മൂന്ന് പേരിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന അംഗങ്ങൾ എത്രയാണ്?
16: ഞങ്ങളെ കാലത്ത് മൂന്ന് പേരും എന്താണ്, എന്തായാലും ഏട്ടൻ ഒരു 8:30 8:30-9 പോകുന്നവരെ മൂന്ന് പേരും എന്തായാലും കേൾക്കാറുണ്ട്.
6: അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ് മൂന്ന് പേരും?
16: അതെ അതെ അതെ.
6: ഓക്കെ. അപ്പൊ
16: 10th 2018 തൊട്ടിട്ട് കേൾക്കാൻ തുടങ്ങിയ. 10th റേഡിയോ ഒക്കെ കട്ടായി, അല്ല ടിവി ഒക്കെ
6: വേണ്ടാന്ന്
16: വെച്ച സമയത്ത്. അതെ, ഞാനപ്പൊ ഒരു ബോറടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ടെസ്റ്റ്, എനിക്ക് അറിയില്ലായിരുന്നു എപ്പം അഹല്യ ഉണ്ടോന്ന്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട്
6: കിട്ടിയതാണ്. ഇപ്പൊ
16: മോൻ എന്താണ്, ഒരു അക്കാദമിയിൽ പോകുന്നുണ്ട്.
6: അക്കാദമിയിൽ പോകുന്നുണ്ട്. സ്പെഷ്യൽ ആയിട്ട് അന്വേഷണം അറിയിക്കണം കേട്ടോ.
16: ഓക്കെ.
6: അങ്ങനെ 2018 മുതൽ സ്ഥിരം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ?
16: ഓക്കെ.
6: ഒരുപാട് സന്തോഷം ചേച്ചി, വീണ്ടും വിളിക്കണേ. ആർക്കാശ
16: കാലത്ത് അത് കേട്ടില്ലെങ്കിൽ എന്തോ ഒരു
6: സുഖമായിട്ട് പോകുന്നു. ഇന്ന് ആർക്ക് വിശ്വാസം കൊടുക്കാനുള്ളത്?
16: എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും. ഞാനൊരു 2 വരി പാടട്ടെ?
6: സമയം ഉണ്ട്, പാടിക്കോളൂ.
16: ഓക്കെ.

0: താങ്ക് യു സുനിൽ.
1: ഇങ്ങനെ ഒരു ഒളിഞ്ഞിരുന്ന കലാകാരി ആയിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അതെന്തായാലും ആ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നന്നായിട്ട് മനോഹരമായിട്ട് പാടി. ഓക്കെ, വീണ്ടും വിളിക്കുക, വീണ്ടും പാടി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് അനിത ചേച്ചിയാണ്. അനിത ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് കോൾസ് എല്ലാം ഞാൻ വൈൻഡ് ചെയ്യുന്നു. പാട്ടിനുള്ള നേരം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ടെല്ലാം കഴിഞ്ഞ് ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. സോ കോൾസ് ഞാൻ വൈൻഡ് ചെയ്യുന്നു. സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാ നിങ്ങളുടെ കാതോരമെത്തുന്നു. എൻജോയ് ചെയ്തോളൂ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. നമ്മൾ കോൾസ് ഒക്കെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മെസ്സേജിനുള്ള ടൈമാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക. ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ സമയം ഞാൻ തരാം. ആ സമയത്ത് ഞാൻ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം പത്രത്തിൽ. അങ്ങനെ ഇപ്പോൾ തുറക്കേണ്ട വയനാട് തുരങ്കപാത നിർമ്മാണം നിർത്തിവെച്ചു. കള്ളാടി ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കനത്ത മഴയിൽ വീണ്ടും മണ്ണ് ഒലിച്ചിറങ്ങി. അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അതുപോലെ തന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, കാലവർഷം കനക്കുമെന്ന മുന്നറിയിപ്പ് പരിഗണിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. വ്യാഴാഴ്ച കൂടി വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മഴ പെയ്യാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള 1st കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായ ഫീസ് 12 വൈകിട്ട് 4 ഓൺലൈനായി അടയ്ക്കണം. ഓക്കെ, ആ ഒരു കാര്യം കൂടെ, എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പം അതൊക്കെയാണ് പ്രധാന പേജിൽ നിങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ മഴ കനത്തു, ജലനിരപ്പ് ഉയരുന്നു. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ, അതായത് പാലക്കാട് ജില്ലയിൽ പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്തിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ശരിക്കും ഈയൊരു മാസത്തിലാണ്, ജൂലൈ മാസം തുടങ്ങിയ ശേഷമാണ് കാര്യമായിട്ട് ഇങ്ങനെ മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ജൂൺ മാസത്തിലൊന്നും ഇങ്ങനെ കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ വെള്ളം ഇങ്ങനെ കൂടി വരുന്നതേ ഉള്ളൂ. ഡാമുകളിലും പുഴകളിലും ഒക്കെ ഒരുപാട് കർഷകർ ബുദ്ധിമുട്ടിലായിരുന്നു, ദുരിതത്തിലായിരുന്നു. വെള്ളമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. മഴ പെയ്തപ്പോൾ എല്ലാവർക്കും ആശ്വാസമായിട്ടുണ്ടാവും. പക്ഷേ അത് അപകടകരമായി മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. പഴനി ക്ഷേത്രത്തിലെ വഴിപാടുകൾ ഇനി ഓൺലൈനിൽ എന്ന് പറഞ്ഞൊരു വാർത്ത കൂടെ ഉണ്ട് കേട്ടോ. പഴനിമല ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകളും ഇനി ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്ന് പഴനി ദേവസ്വം ബോർഡ് ജോയിന്റ് കമ്മീഷണർ മാരിമുത്തു അറിയിച്ചു. സ്വർണ്ണത്തീര എഴുന്നള്ളിപ്പ്, സ്വർണ്ണമയിൽ പുറപ്പാട്, സ്വർണ്ണത്തൊട്ടിൽ വഴിപാട്, ആറുകാല പൂജകൾ, ദർശന ടിക്കറ്റുകൾ, വിഞ്ച്, റോപ്പ് കാർ യാത്രാ ടിക്കറ്റുകൾ, പഞ്ചാമൃതം എന്നിവയ്ക്കാണ് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ 50 പേർക്കും, വൈകിട്ട് 5 മുതൽ 7 വരെ 50 പേർക്കും എന്ന രീതിയിൽ ദിവസം 100 പേർക്കാണ് ഓൺലൈൻ വഴി ദർശനം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ പഴനി യാത്രയൊക്കെ ഈ സമയത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അവിടെ പോയി എടുക്കേണ്ട കാര്യമില്ല. അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രാദേശികപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഈ പല അപകടങ്ങളും സംഭവിക്കുന്നു.

നമുക്ക് നോക്കാം, ഓരോ മെസ്സേജ് ആയിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിത ചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ സുനിത ചേച്ചി കുഴൽമന്നം. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഞാൻ മോർണിംഗ് 7 മുതൽ 9 വരെ FM ഓൺ ചെയ്യും, പിന്നെ ഈവനിങ് 3:30 മുതൽ 5 മണിവരെയും കേൾക്കും. ചിലപ്പോൾ ഈവനിങ് 6 മുതൽ 7 മണിവരെയും കേൾക്കും. എന്തായാലും ഡെയിലി FM കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സുനിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സുനിത ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കുറേ നാളായി ചേച്ചിയുടെ മെസ്സേജൊക്കെ കണ്ടിട്ട്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. അപ്പുവിന്റെ മെസ്സേജാണ്. ഹായ്, ഗുഡ് മോർണിംഗ് സുനിലേട്ട, ഇറ്റ്സ് മീ നായി പാറ അപ്പു. സെൻസസ് അഹല്യ 2016 4 അംഗം. ഓക്കെ, സ്ഥിരം ഞാൻ മാത്രം കേൾക്കും. 8-ാം ക്ലാസ് മുതൽ കേൾക്കുന്നു, 2016-17 മുതൽ കേൾക്കുന്നു, എന്നും കേൾക്കും. മൊബൈൽ വഴിയാണ് കേൾക്കുന്നത്. 10 വർഷമാകാനായില്ലേ എന്ന് പറഞ്ഞിട്ട്, തീർച്ചയായിട്ടും 10 വർഷമാകാനായിരിക്കുന്നു, ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. ഓൺലൈനാണ് കേൾക്കുന്നത്. സെൻസസിന്റെ കാര്യം ഓർക്കുമ്പോൾ ഈ വർഷം 2026 നടക്കുന്ന ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് കൂടിയാണ്. അതിലും ഇതുപോലെ റേഡിയോ, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ കണക്കുകൾ എടുക്കുന്നുണ്ട്. അത് എടുക്കുന്നുണ്ട് അല്ലേ? റേഡിയോയുടെ എടുക്കുന്നുണ്ടോ? റേഡിയോ, TV അങ്ങനെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് നായിപ്പാറയിൽ നിന്നും അപ്പുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പുവിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവാം. സുപ്രഭാതം സുനിൽ, സ്ഥിരാംഗങ്ങൾ 2, സ്ഥിരമായി കേൾക്കുന്നവർ 1. ഓക്കെ, 7-8 വയസ്സ് മുതൽ റേഡിയോ കേട്ട് തുടങ്ങി, അഹല്യ FM കേട്ട് തുടങ്ങിയിട്ട് ഈ ജൂലൈ മാസം 10 വർഷമായി. കൺഗ്രാജുലേഷൻസ്, അങ്ങനെ ഒരു ദശാബ്ദം പൂർത്തിയാക്കുകയാണ്. റേഡിയോയിൽ ബാറ്ററി ഇട്ടാൽ ഒരു മാസം കൊണ്ട് തന്നെ ബാറ്ററി ഓഫായി പോയി തുടങ്ങിയപ്പോൾ ഒരു പഴയ ഫോൺ എടുത്ത് റേഡിയോ ആയി ഉപയോഗിച്ച് വരുന്നു. എല്ലാവർക്കും ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ 10 വർഷമായിട്ട് അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ലീല ടീച്ചർ. ലീല ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കാലം എത്ര പെട്ടെന്നാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ്, മുരളി കൃഷ്ണൻ ഫ്രം ചന്ദ്രനഗർ. ഐ ആം എ സീനിയർ സിറ്റിസൺ, മൈ ഹോബീസ് റേഡിയോ ലിസണിംഗ്. റിക്വസ്റ്റ് പ്ലീസ് ഇംപ്രൂവ് ദ സിഗ്നൽ സ്ട്രെങ്ത് സോ ദാറ്റ് ഐ ക്യാൻ എൻജോയ് ലിസണിംഗ്. നമ്മൾ സിഗ്നൽ സ്ട്രെങ്ത് നല്ലതായിട്ട് തന്നെയാണ് പോകുന്നത്. ചന്ദ്രനഗറൊക്കെ നല്ല രീതിയിൽ തന്നെ റേഡിയോ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. റേഡിയോ ഒന്ന് മാറ്റി നോക്കുക. പഴയ റേഡിയോ ഒക്കെ ആണെങ്കിൽ പുതിയ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി റേഡിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത മെസ്സേജിലേക്ക് പോവാം. പ്രേമമ്മയുടെ മെസ്സേജാണ്. മോനെ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ്, റേഡിയോ സെൻസസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് കരുതി. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം എത്ര പെർഫെക്റ്റായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്താ പറയുക, കൃത്യമായിട്ട് ഓരോ പോയിന്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം 2, റേഡിയോ കേൾക്കുന്നത് ഓൺലൈൻ, എത്ര പേർ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നു, 1, ഭാഗികമായി കേൾക്കുന്നത് 1, മൊബൈൽ വഴിയാണ് കേൾക്കുന്നത്, ചിലപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷൻ വെച്ച് റേഡിയോയിലും കേൾക്കാറുണ്ട്, 3 വർഷമായി FM 90.4 അഹല്യ ശ്രോതാവാണ് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരിൽ നിന്നും ശശിധരൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്നേഹത്തോട് ഒരുപാട് സന്തോഷം. തുടർന്നും കേൾക്കുക. ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം, ഞാൻ കേൾക്കുന്നത് ഓൺലൈനിൽ കൂടിയാണ്. അഹല്യ മാത്രമല്ല മറ്റ് ആകാശവാണി നിലയങ്ങളും ഗൾഫിലെ റേഡിയോസൊക്കെ കേൾക്കാറുണ്ട്. ഡൈനിങ് റൂമിൽ റേഡിയോ ഓൺ ചെയ്താൽ വീട്ടിൽ എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കും. റേഡിയോ കേൾക്കുന്നതിന് വേണ്ടി മാത്രം ഒരു പഴയ ഫോണുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലതീഷ് കുന്നുമ്മൽ, ആലപ്പടമ്പ പയ്യന്നൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലതീഷ് കുന്നുമ്മലിനും ഫാമിലിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. ഇനിയും കുറേ മെസ്സേജൊക്കെ വായിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ടൈപ്പ് ണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു അല്പം സമയം കൊടുക്കണ്ടേ? അതിനായിട്ട് മനോഹരമായ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നുണ്ട്. എൻജോയ് ചെയ്തോളൂ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: എംപയർ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9501280038.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ധാരാളം മെസ്സേജ് ഉണ്ട്, ഞാൻ പ്രതീക്ഷയേക്കാളും മെസ്സേജ് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് വളരെ പെട്ടെന്ന് വായിക്കാം. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിലൂട്ട. എനിക്ക് അറിവായ കാലം മുതൽ റേഡിയോ കേൾക്കാൻ തുടങ്ങിയതാണ്. പാലക്കാട് അഹല്യ FM തുടങ്ങിയപ്പോൾ മുതൽ കേട്ടു തുടങ്ങി. 6 മണി മുതൽ 6 മണി വരെ റേഡിയോ മാറി മാറി കേൾക്കും. 3 റേഡിയോ ഉണ്ടായിരുന്നു. ഒന്ന് കൊണ്ട് നടന്ന് കേൾക്കാൻ പാകത്തിനുള്ളതായിരുന്നു. വീണ് പൊട്ടിപ്പോയി. ഞാനും എന്റെ റേഡിയോയും പിന്നെ വന്നു പോകുന്നവരും ഇവിടെ വന്നാൽ കേൾക്കണം. അതെന്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനാശംസകൾ. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാവിലെ പ്രാദേശിക വാർത്ത കൂടി ഉൾപ്പെടുത്തണം, ഇതൊരു അപേക്ഷയാണ്. രാവിലെയാണ് എല്ലാവരും വാർത്തയ്ക്കായി കാത്തിരിക്കുക എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. റേഡിയോ സെൻസസ് കൊള്ളാം. ഞാൻ റേഡിയോ രാവിലെ 6 മണി മുതൽ കേൾക്കാറുണ്ട്. 2 പേർ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. 2014 മുതലാണ് ഞാൻ അഹല്യ FM കേൾക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ. ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ വാങ്ങുന്നത് വരെ ഓൺലൈനായി കേൾക്കും. ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ ഇവിടെ. വീട്ടിൽ 6 പേരാണുള്ളത്. ഓക്കെ, 2 പേര് മാത്രമേ സ്ഥിരമായിട്ട് കേൾക്കുന്നുള്ളൂ, ബാക്കി ആരും കേൾക്കുന്നില്ല, ഭാഗികമായിട്ട് പോലും കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഷക്കീല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഞാൻ ഖദീജ ഉമ്മ, തസ്ര. കുറേ നേരമായി വിളിച്ചു, കിട്ടിയില്ല. എനിക്ക് സുനിലിന്റെ വർത്തമാനം നല്ല ഇഷ്ടമാണ്, അവതരണം നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റേഡിയോ 15 വർഷമായിട്ട് കേൾക്കുന്നു. എനിക്ക് 3 ആൺകുട്ടികളാണ്, അവരും കേൾക്കുന്നവരാണ്. ഇപ്പോൾ എന്റെ മരുമകളും കേൾക്കുന്നുണ്ട്. മൊത്തം 7 ആൾക്കാരാണ് കേൾക്കുന്നത്. ഞാൻ നിർത്തുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു എവരി വൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖദീജ ഉമ്മയുടെ കോൾ ഞാൻ കണ്ടിരുന്നു, പക്ഷെ 9 മണിക്ക് ശേഷമാണ് വിളിച്ചത്. നമുക്ക് 9 മണിക്ക് ശേഷം കോൾസ് എടുക്കാനുള്ള നിർവാഹമില്ല. ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ, ഒരുപാട് പേര് വിളിച്ചിരുന്നു. എനിക്ക് പലരുടെയും കോൾസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അടുത്ത ദിവസം വിളിക്കുക. ഖദീജ ഉമ്മയ്ക്കും ഫാമിലിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, മെസ്സേജ് അയച്ചിരിക്കുന്നത് കുഞ്ഞിപ്പ പന്താവൂരാണ്. നമസ്കാരം സുനിൽ, 72 പ്രാവശ്യം അടിച്ചു, ഒരിക്കൽ കിട്ടി, കട്ടായി പോയി. വീട്ടിൽ 5 പേരുണ്ട്, 3 റേഡിയോ ഉണ്ട്. കൂട്ടുകൂടുന്ന എല്ലാവർക്കും ആശംസകൾ. കുഞ്ഞിപ്പ പന്താവൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വലിയൊരു റേഡിയോ ലിസ്ണറാണ് ഈ കുഞ്ഞിപ്പ പന്താവൂർ കേട്ടോ. ഒരുപാട് ദശാബ്ദങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, പതിറ്റാണ്ടുകളായിട്ട് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ആകാശവാണിയൊക്കെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് കുഞ്ഞിപ്പയെക്കുറിച്ച്. അങ്ങനെ ഞാൻ ഒരു ആകാശവാണി വാർത്തയിൽ തന്നെയാണ് കേട്ടിരിക്കുന്നത് കുഞ്ഞിപ്പയെക്കുറിച്ച്. കുഞ്ഞിപ്പയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് സുനിൽ, എല്ലാ കൂട്ടുകാർക്കും അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ സുനിൽ. ഒരു കുഞ്ഞി നോക്കിയ ഫോൺ, ഒരു സാംസങ് ഫോൺ, ബ്ലൂടൂത്ത് റേഡിയോ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. നിശാന്ത് എറണാകുളം, കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിശാന്ത് എറണാകുളത്തിനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ, ലവ്ലി വിഷസ്. ഹായ് സുനിൽ ജി, ഗുഡ് മോർണിംഗ്. ഞാൻ 2013 മുതൽ അഹല്യ FM 90.4 കേൾക്കും. ഡയബറ്റിക് സെന്ററിൽ അമ്മയെ ചെക്കപ്പ് ചെയ്യാൻ വന്നപ്പോൾ ആയുർവേദ ക്യാൻറ്റീനിൽ അഹല്യ FM പോസ്റ്ററും ക്യാൻറ്റീനിൽ പാട്ടും വെച്ചിരുന്നു. പുറമെ അഹല്യ FM മാരുതി ഒമിനിയും കണ്ടു. കോയമ്പത്തൂർ പോയി ഒരു FM റേഡിയോ വാങ്ങി, അതിലേ കിട്ടുള്ളൂ. തുടക്കത്തിൽ കാറിൽ FM ക്യാച്ച് ചെയ്യാത്തത് കൊണ്ട് കോയമ്പത്തൂർ പോയി ഒരു പവർഫുൾ ആന്റിന ഘടിപ്പിച്ചു. വീട്ടിലെ 4 അംഗങ്ങളുണ്ട്, 4 പേരും കേൾക്കും. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും അഹല്യ. പൊള്ളാച്ചി, ഉടുമലൈ, തിരുപ്പൂർ, ആനമലൈ, ധാരാപുരം, കോവൈ, അവിനാശി, മേട്ടുപ്പാളയം, കിണറ്റുകടവ് ഒക്കെ പാലക്കാട് വിട്ടു പോകുമ്പോൾ വിർച്വൽ ആയി കേൾക്കും. ഓക്കെ, ഓൺലൈൻ വഴി കേൾക്കും. കേശവദാസ് കൊല്ലങ്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിഷസ് അറിയിക്കേണ്ടത്, മിഥുൻ കെ രാജ് തുടക്കത്തിൽ അഹല്യ റേഡിയോ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു, എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾ സ്റ്റാഫ് റൂമിൽ വന്ന് സൺഡേ സെലക്ഷൻ കേൾക്കാൻ കുട്ടികളോടും സ്റ്റാഫുകളോടും അസംബ്ലിയിൽ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേശവദാസ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറേ നാളായിട്ട് അഹല്യ FM സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേശവദാസ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, എല്ലാവിധ ആശംസകളും നേർന്നു. ഈ തുടർന്നും കേൾക്കുക അഹല്യ FM. അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ശുഭദിനം സുനിൽ, പാട്ടുകളെല്ലാം അടിപൊളിയാണ്, ടോപ്പിക്കും അടിപൊളിയാണ്. ഇവിടെ 4 പേരുണ്ട്, ഞാൻ മാത്രമാണ് ഓൺലൈൻ ആയിട്ടാണ് FM കേൾക്കുന്നത്. 2024 തൊട്ടാണ് കേട്ടു തുടങ്ങിയത്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ രമ്യ രാധാകൃഷ്ണൻ, രാമാണ്ടിച്ചല്ല. ടോപ്പിക് സൂപ്പർ ആണ്. ടോപ്പിക്കിലേക്ക് വന്നാൽ, എന്റെ വീട്ടിൽ 5 പേരാണ് ഉള്ളത്. റേഡിയോ FM വഴിയാണ് കേൾക്കുന്നത്. അടുക്കളയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റേഡിയോ ആണുള്ളത്. അഹല്യ FM തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ശ്രോതാവാണ് ഞാൻ. എന്നാൽ അഹല്യയുമായി കൂട്ടുകൂടിയിട്ട് കുറേ വർഷങ്ങളായി. രാവിലെ റേഡിയോ ഓൺ ചെയ്താൽ വീട്ടിലെല്ലാവരും കേൾക്കും. ഏട്ടൻ്റെ മക്കളും പുറത്തു പോകുന്നത് വരെ കേൾക്കും. പിന്നെ ഞാൻ വീട്ടിലായതുകൊണ്ട് എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോഴാണ് റേഡിയോ ഓഫ് ചെയ്യുക. ഇത്രയും പോലെ സുനിലെ എൻ്റെ സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് രമ്യ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ FM. ടോപ്പിക് റേഡിയോ സെൻസസ്. 11 വർഷം മുമ്പ് റേഡിയോ കേൾക്കുമ്പോൾ തമിഴ് റേഡിയോ മാത്രം കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ചാനൽ മാനുവലി ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മലയാളം വോയിസ് കേട്ടു. ക്ലിയർ കുറവാണെങ്കിലും കേൾക്കുന്നത് മനസ്സിലാവും. അങ്ങനെയാണ് അഹല്യ FM പരിചയപ്പെട്ടത്. അന്ന് മുതൽ അഹല്യക്കുട്ടി പറയുന്നത് കേൾക്കുന്നു. അന്ന് കാലത്ത് നാട്ടിൽ വരുന്ന 2 ദിവസത്തെ ഓഫിന് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ കിട്ടുന്നത് കൊണ്ട് എപ്പോഴും എവിടെയും ഇരുന്ന് കേൾക്കാം. അംഗങ്ങളുടെ എണ്ണം 6, തേങ്കുറിശിയിൽ 6, ഓഫ്ലൈൻ എറണാകുളം 2, ഓൺലൈൻ ടോട്ടൽ 8, സ്ഥിരമായി കേൾക്കുന്നവർ 2. ബൈ അജീഷ് പൊൻപറമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അജീഷിനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിലൂട്ട, ഇന്നത്തെ സെൻസസ് ടോപ്പിക് സൂപ്പർ. ഇവിടെ വീട്ടിലെ അംഗങ്ങൾ 4, ചേട്ടനും മോളും വീട്ടിലുള്ളപ്പോൾ അഹല്യ കേൾക്കും. ഞാൻ എപ്പോഴും കേൾക്കും. ലോക്കോ പൈലറ്റ് രാജഗോപാൽ സാറുമായുള്ള സുനിലൂട്ടന്റെ ഗസ്റ്റ് റൂം സൂപ്പർ ആയിരുന്നു. നമ്മൾ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റിസർവേഷൻ ആണെങ്കിൽ കിടന്നുറങ്ങി യാത്ര ചെയ്യും. പകൽ യാത്രയാണെങ്കിൽ സ്ഥലങ്ങളും ട്രെയിൻ പോകുന്ന വഴിയും കാഴ്ചയും കണ്ട് വായും പൊളിച്ച് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നു. പക്ഷേ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാരുടെ വിഷമങ്ങളും കഷ്ടവും ഗസ്റ്റ് റൂം കേൾക്കുന്നത് വരെ അറിഞ്ഞില്ല. അവരെ നമ്മൾ സുഖമായി ഉറങ്ങുമ്പോൾ ഉറക്കമൊഴിച്ച് നമ്മളെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് പല പ്രതിസന്ധികളും അതിജീവിച്ച് അവരുടെ ജോലി ചെയ്യുന്നു. രാജഗോപാൽ സാറിനും അവരുടെ ടീംസിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. പാട്ടുകളെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇന്ദിര ചേച്ചിയാണ് പെരുവമ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ദിര ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിൽ. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം 6, റേഡിയോകളുടെ എണ്ണം 2. ഓൺലൈനായിട്ടും റേഡിയോ വഴിയും കേൾക്കും, കൂടുതലും റേഡിയോ വഴി കേൾക്കും. സ്ഥിരമായി ഇഷ്ടത്തോടെ കേൾക്കുന്നവർ 4, റേഡിയോ സ്ഥിരമായി 6 വർഷമായി കേൾക്കുന്നുണ്ട്. അഹല്യ എഫ് എമ്മിന്റെ ഹൃദയവും ഹൃദയം എടുപ്പുമാണ് എന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ എന്നും നല്ല പാട്ടുകൾ അഹല്യ എഫ് എമ്മിലൂടെ കേൾക്കുന്നത് കാരണം ഇവിടെ കുറച്ച് നല്ല ആരാധകരായ നല്ല കസ്റ്റമർ കൂടിയുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും മഴ ദിനാശംസകൾ. ശാന്തി സുമേഷ് എലപ്പുള്ളി. ഓക്കെ, അടുത്ത മെസ്സേജ്. ഹൈ സുനിൽ, ഗുഡ് മോർണിംഗ്. വീട്ടിൽ ഓൺലൈൻ എഫ് എം ആണ്, ബ്ലൂടൂത്ത് വഴി ഹോം തിയേറ്ററിലൂടെയാണ് കേൾക്കുന്നത്. ഷിജിനാണ് മെസ്സേജ് അയച്ചിരുന്നത് തട്ടാരക്കിൽ നിന്നും. ഷിജിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനിൽ, അഹല്യ ടീം. സുഖമല്ലേ സുനിൽ? 4-5 വർഷമായി അഹല്യ എഫ് എമ്മുമായി കൂട്ടുകൂടിയിട്ട്. നാട്ടിൽ പോയാൽ ഞാനും എന്റെ സ്വന്തം ഭാര്യ റസീദിയും കേൾക്കും. ഞാൻ എന്നും കേൾക്കാറുണ്ട്. കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും രത്നാവതി അമ്മയ്ക്കും അഹല്യ ടീമിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോപിനാഥൻ ചേട്ടനാണ് കണ്ണൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗോപിനാഥൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ 10 വർഷമായി കേൾക്കാറുണ്ട്. വീട്ടിൽ 4 പേരുണ്ട്, 2 പേര് കേൾക്കും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റേഡിയോ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉഷ ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്. ബാക്കിയുള്ളവർ ഭാഗികമായിട്ട് കേൾക്കുന്നു, റേഡിയോ അടുക്കളയിലല്ലേ, അടുക്കളയിൽ എന്നാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഷക്കീല ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷക്കീല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിലേക്ക് വരേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ, സെല്ലിൽ ഓടേണ്ട ടൈം ആയിട്ടുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. ഒരു പാട്ടിന്റെ ശകലം കേൾപ്പിച്ച് ബ്രേക്കും കേൾപ്പിച്ചിട്ട് സെല്ലിലോയിഡുമായിട്ട് ആയില്ല ജോയിൻ ചെയ്യും. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയാണ് ഇന്നത്തെ സെല്ലിലോയിലൂടെ ആയില്ല പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ അഹല്യ വിഷസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം ഒരുപാട് പോയി, സമയം അതിക്രമിച്ചു. ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സെല്ലുലോയിഡ്.
3: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും നിങ്ങളെ സ്വന്തം സെല്ലുലോയിഡിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വെള്ളിത്തിരയിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ വീണ്ടും കാതോർക്കാൻ പോവുകയാണല്ലേ. നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോവാൻ പോവാണ്. എവിടേക്കാണെന്നറിയോ? പച്ചപ്പും മൂടൽ മഞ്ഞും നിറഞ്ഞ നമ്മുടെ സ്വന്തം ഇടുക്കിയിലേക്കാണ്. അതെ, ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ഒരു സാധാരണക്കാരന്റെ കഥ പറഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സ് കവർന്ന ഒരു സുന്ദരൻ സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ ജീവിച്ചു കാണിച്ച മഹേഷിന്റെ പ്രതികാരം. ശ്യാം പുഷ്കറിന്റെ മനോഹരമായ തിരക്കഥയിൽ 2016 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ സാധാരണ ഒരു പ്രതികാര കഥയെ എത്രത്തോളം ലളിതമായും മനോഹരമായും അവതരിപ്പിക്കാം, ആ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. മഹേഷിന്റെയും മഹേഷിന്റെ നാട്ടിലെ നാട്ടുകാരുടെ വിശേഷങ്ങളിലേക്കും ആ ഒരു കഥയിലേക്കും കടക്കുന്നതിന് മുൻപായിട്ട് മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? യെസ്, സെല്ലാഡിൽ മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലാഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഖിലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: അപ്രതീക്ഷിതമായ വഴക്കും അതിനു പിന്നിലുണ്ടാവുന്ന ഒരു പ്രതിജ്ഞയും, അതെ മഹേഷിന്റെ ആ ഒരു പ്രതികാരവും കേൾക്കാം. സലാഡിൽ വെൽക്കം ബാക്ക് ടു സലാഡ്, ഇറ്റ്സ് മീ ആർജി ആലിയ വിത്ത് യു. അപ്പൊ നമ്മളുടെ ആ കഥയിലേക്ക് പോകാൻ പോവാണല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മഹേഷിനെ കുറിച്ചായിരുന്നു. ഇടുക്കിയിലെ പ്രകാശ് എന്ന ജംഗ്ഷനിൽ ഭാവന സ്റ്റുഡിയോ നടത്തുന്ന ഒരു പാവം ഫോട്ടോഗ്രാഫർ, കൂട്ടരെ അച്ഛൻ വിൻസെന്റും ഫ്ലെക്സ് പ്രിന്റിംഗ് നടത്തുന്ന ഒറ്റ സുഹൃത്ത് ബേബിചായനും, ഇതാണ് മഹേഷിന്റെ ഒരു ലോകം. ഒരാൾ കൂടെയുണ്ട് ഫോട്ടോഷോപ്പിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിസ്റ്റിനും. അതുകൂടാതെ മഹേഷിനൊരു പ്രണയമുണ്ട് കേട്ടോ, ഹൈസ്കൂൾ കാലം തൊട്ടുള്ള ഒരു പ്രണയം. കാമുകിയുടെ പേര് സൗമ്യ എന്നാണ്. നല്ലൊരു അടിപൊളി പ്രണയത്തിലൊക്കെയാണ് മഹേഷ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്താ, ഒരു ദിവസം നാട്ടിലുണ്ടായ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നിസ്സാര വഴക്കില് മഹേഷ് ഇടപെടാണ്. വഴക്ക് ശാന്തമാക്കാൻ ചെന്ന മഹേഷിനെ ജിംസൺ എന്ന അപരിചിതൻ ക്രൂരമായിട്ടും മർദ്ദിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിതനായ മഹേഷ് അവിടെ ഒരു വലിയ പ്രതിജ്ഞയെടുക്കുകയാണ്. അതെന്താ പറയോ, അതായത് തല്ലിയവനെ തിരിച്ചു തല്ലുന്നത് വരെ താൻ ഈ കാലിൽ ചെരുപ്പ് ധരിക്കില്ല, അതെ ചെരുപ്പിടില്ല എന്നാണ് മഹേഷിന്റെ ആ ഒരു പ്രതിജ്ഞ. ഇതിനിടയിൽ തന്നെ മറ്റൊരു സംഭവം സംഭവിക്കുന്നുണ്ട്. കാമുകി മഹേഷിനെ നൈസായിട്ടും തേക്കുകയാണ്. അതെ, ഇതിനിടയിലാണ് കാമുകിയായുള്ള സൗമ്യ മറ്റൊരു വിവാഹം കഴിച്ചു പോവുകയാണ്. അതോടുകൂടി മഹേഷ് ആകെ ഇങ്ങനെ മൊത്തത്തിൽ എന്താണ് തകർന്നു പോവാനുണ്ടോ. പ്രതികാരം ചെയ്യാൻ നോക്കുന്ന സമയത്ത് ജിംസൺ ആണെങ്കിലോ ദുബായിലേക്കും കടന്നു പോവും. പിന്നീട് മഹേഷ് എന്തായിരിക്കും ശരിക്കും ചെയ്യുന്നുണ്ടാവാം? യെസ്, കേൾക്കാം നമുക്ക് സെല്ലാഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. 90.4 കേട്ട്.

0: celluloid.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. സെല്ലുലോയിഡുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ പറയുന്ന സിനിമയുടെ കഥ മഹേഷിന്റെ പ്രതികാരം. ആ ഒരു സിനിമയാണ് ഞാൻ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് വീണ്ടും ഒന്ന് പോയാലോ. യെസ്, അങ്ങനെ ചെരുപ്പില്ലാതെ ജീവിക്കുന്ന മഹേഷിന്റെ സ്റ്റുഡിയോയിലേക്ക് ഒരു ദിവസം ഒരു പെൺകുട്ടി, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വരാനട്ടോ. ജിൻസി, ജിൻസി എന്നാണ് അവളുടെ പേര്. അവൾ വന്നത് എന്തിനാന്നറിയോ? വനിതാ മാസികയുടെ കവർ ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത്. എന്നാൽ മഹേഷ് എടുത്ത ഒരു ഫോട്ടോ പോലും നന്നായില്ലെന്ന് പറഞ്ഞ് ജിൻസി അവനെ കളിയാക്കുന്നുണ്ട്. അതായത് നാലോചിച്ച് നോക്കൂ, ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അത് മഹേഷിന് ശരിക്കും എത്ര എത്ര എത്ര മോശമായിരിക്കും അല്ലെ. ആ ഒരു കാര്യം ശരിക്കും മഹേഷിന് നല്ല രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങനെ നേരെ അവന്റെ അച്ഛന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛൻ ഫോട്ടോഗ്രാഫിയിൽ ശരിക്കും യഥാർത്ഥ കലയെയും ലൈറ്റിങ്ങും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട്. അതായത് ആ ഒരു ഫേമസ് ഡയലോഗ്, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷേ പഠിക്കാൻ പറ്റും. അതാണ് അച്ഛൻ കൊടുക്കുന്ന ആ ഒരു ഉപദേശം. അങ്ങനെ അതിൽ നിന്ന് മഹേഷിന് ഒരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാവുകയാണ്. ആ ഒരു പുതിയ കാഴ്ചപ്പാടിൽ, അവിടെ പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂല് മഹേഷ് എന്ത് ചെയ്യാണ്, ജിംസിയുടെ മനോഹരമായ ഒരു കാൻഡിഡ് ഫോട്ടോ ജിംസി പോലും അറിയാതെ മഹേഷ് പകർത്തുകയാണ്. അതിനുശേഷം ആ ഒരു ഫോട്ടോ ഒരു മാഗസീനിലേക്ക് അയക്കുകയാണ്. ആ ഫോട്ടോ മാഗസീനിൽ വരികയും ചെയ്യുന്നുണ്ട്. ജിംസിക്കാണെങ്കിൽ അത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിൽ പതിയെ പതിയെ പതിയെ ഒരു പ്രണയം തളിരിടാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അതായത് സംഭവം എന്താണെന്നറിയോ? തനിക്കിട്ട് തള്ളിയ, താൻ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന അതേ ജിംസണിന്റെ അനിയത്തിയാണ് ആര്? ജിംസി. ആകെ കൺഫ്യൂഷൻ ആയില്ലേ? യെസ്. അപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കേൾക്കാം നമുക്ക് സെല്ലുലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, ആ ഒരു പ്രതികാരം, അതിനൊരു ശുഭപര്യവസാനം ഉണ്ടാവോ? അതെ. അപ്പൊ നമുക്ക് കേൾക്കാം സെല്ലുലോയിഡ് മഹേഷിന്റെ പ്രതികാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. കഥയുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ജിംസൺ ദുബായിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്താണ്. മഹേഷൻ ബേബിച്ചായനും ചേർന്ന് ജിംസണിനെ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടുക്കിയിലെ ആ മണ്ണിൽ വെച്ച് ഏതാനും മിനിറ്റുകൾ നീണ്ട ആ തകർപ്പനൊരു അടിപിടിക്കൊടുവിൽ മഹേഷ് ജിംസണെ വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ മഹേഷ് ദേ തന്റെ പ്രതികാരം അവിടെ വീട്ടാണ് കേട്ടോ. നീണ്ട നാളുകൾക്ക് ശേഷം കാലിൽ പുതിയ ചെരുപ്പണിയുന്നുണ്ട്. എന്നാൽ കഥ അവിടെ കൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല, കഥ അവിടെ തീരുന്നില്ല എന്നുള്ളതാണ്. പിറ്റേന്ന് ജിംസൺ കിടക്കുന്ന ആശുപത്രിയിൽ മഹേഷ് ചെല്ലുന്നുണ്ട്. അവിടെ ജിംസിയുടെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ജിംസിയോടുള്ള തന്റെ പ്രണയം മഹേഷ് തുറന്നു പറയാണ്. അതായത് തന്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന അതേ ആളുടെ അടുത്ത് ചെന്നിട്ട് അയാളുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കല്യാണാലോചന. ഏതാണ് ആ സ്റ്റൈൽ അല്ലേ? രസകരമാണല്ലേ. അങ്ങനെ സിനിമ ഒടുവിൽ ശുഭകരമായിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡും ഒക്കെ നേടിയ വലിയൊരു വിജയമായിരുന്നു ഈ ഒരു ചിത്രം. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹേഷിന്റെ പ്രതികാരം. യെസ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അങ്ങനെ ഈ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളോടുകൂടി ഇന്നത്തെ സെല്ലുലോയിഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു സെല്ലുലോയിഡ് എപ്പിസോഡുമായിട്ട് മറ്റൊരു സൂപ്പർ സിനിമയുമായിട്ട് ഞാൻ എത്തും. ടിൽ ദെൻ, ബൈ ബൈ ഫ്രം നിങ്ങളുടെ ചതം ആർജെ ആയിലിയ. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എം ബി എ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇ എം ഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: വെൽക്കം ടു കാലിഡോസ്കോപ്പ്. നാൻ ഉങ്കൾ അഭിരാമി. അപ്പോ ഇന്ന് നമ്മള് സാധാരണ ഉണ്ടല്ലോ, ഇന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത്? നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ആ മീനിന്റെ വേസ്റ്റൊക്കെ, അതായത് ഈ തലം, തല, ചെതുമ്പല്, ചിറക് ഇതൊക്കെ എടുത്തങ്ങ് ദൂരേക്ക് കളയും അല്ലേ? എന്നാൽ ഇനി അത് ചെയ്യല്ലേ. കാരണം നമ്മൾ വെറുതെ കളയുന്ന ഈ മീനാവശിഷ്ടങ്ങൾക്ക് ഇനി കോടികളുടെ വില വരാൻ പോവാണ്. കേട്ടാഞ്ഞിട്ടണ്ട, സംഭവം സത്യമാണ്. നമ്മുടെ കൊച്ചിയിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഉണ്ട്. അവിടെ അതിഗംഭീരമായ ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഈ മീൻ വേസ്റ്റുകളെല്ലാം മാറ്റി അവർ പാർഷ്യലി ഹൈഡ്രോളൈസ്ഡ് ഫിൻ കൊളാജൻ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയാക്കി മാറ്റും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇതുകൊണ്ട് വലിയ വമ്പൻ വിലയുള്ള ബ്യൂട്ടി പ്രോഡക്ട്സും ഔഷധങ്ങളും ഒക്കെ ഉണ്ടാക്കാം. അതായത് നമ്മുടെ സ്കിൻ തിളങ്ങാൻ പോകുന്ന, നമ്മുടെ സ്കിൻ തിളക്കുന്ന ആന്റി ഏജിങ് ക്രീംസിലും ലോഷൻസിലും ഒക്കെ ഇനി മീൻ ചിറകുകൾ തിളങ്ങും എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ കേൾക്കണ്ടേ? പറഞ്ഞു തരാം. അതിനല്ലേ കാലിഡോസ്കോപ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, അല്ലെങ്കിലും ഈ മീൻ ചിറകിന് ഇത്ര വലിയ വില വരാണ്, ഇതിലിപ്പോ എന്തൊപ്പം ഉള്ളത് എന്ന് അല്ലേ? പറഞ്ഞു തരാം. നമ്മുടെ ഈ മീൻ ചിറകുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്, കൊളാജൻ. ഈ കൊളാജൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അല്ലെ? സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ബ്യൂട്ടി റീൽസ് ഒക്കെ വളരെയധികം സജീവമാണ്. എല്ലാ ആളുകളും ഡെർമറ്റോളജിസ്റ്റുകളെ കുറിച്ച് പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന്റെ ഒരു സൂപ്പർ ഹീറോയാണ്, നമ്മുടെ സ്കിന്നിന്റെ ഒരു സൂപ്പർ ഹീറോയാണ്. എന്താണ് ഇതിന്റെ പണി എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി കൊടുക്കുക, അതായത് സ്കിൻ ഒട്ടും ലൂസാവാതെ നല്ല ടൈറ്റായും തുടുത്തും വെക്കാനായിട്ട് സഹായിക്കുന്ന ആളാണ് കൊളാജൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, പുതിയ റബ്ബർ ബാൻഡ് കണ്ടിട്ടില്ലേ, നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും, വലിച്ചു വിട്ടാൽ പഴയ പോലെയാവും, എന്നാൽ പഴകുന്തോറും അതിങ്ങനെ വലിഞ്ഞു നിൽക്കാനുള്ള ഒരു പവർ പോവും. അതേ സംഭവം തന്നെയാണ് നമ്മുടെ സ്കിന്നിലും. പ്രായമാകുമ്പോൾ സ്കിന്നിലെ കൊളാജൻ കുറയും, മുഖത്ത് ചുളിവുകൾ വരും, സ്കിൻ അങ്ങ് തൂങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് ഈ മീൻ ചിറകിലെ കൊളാജൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ കൊളാജൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആന്റി ഏജിങ് ക്രീംസും മരുന്നൊക്കെ തേച്ച് കഴിഞ്ഞാൽ പ്രായം കാരണം ചർമ്മത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ അങ്ങ് നമുക്ക് തടഞ്ഞു നിർത്താം. ചുരുക്കം പറഞ്ഞ വയസ്സുകാലത്തും നിത്യഹരിത നായകനാക്കാനും നായികയാക്കാനും തിളങ്ങി നിൽക്കാൻ ഈ മീൻ ചിറക് സഹായിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സൂപ്പർ ഐഡിയക്ക് പിന്നിൽ പ്രവർത്തിച്ച അടാറ് മനുഷ്യന്മാർ ആരൊക്കെയാണെന്നോ, കൊച്ചി CIFTയിലെ സയന്റിസ്റ്റാണ് ഡോക്ടർ കെ ഇളവരശൻ, ഡോക്ടർ കെ ജയകുമാരി, ഡോക്ടർ വി രേണുക. ഇവർക്കൊരു ബിഗ് സല്യൂട്ട്. ഇവരാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. നമ്മള് ദിവസവും കളയുന്ന വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ വേസ്റ്റിൽ നിന്നൊക്കെ ഇങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പാട്ടിലേക്ക് പോകാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ കൊളാജൻ കൊളാജൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊളാജൻ വെറും ബ്യൂട്ടി മാത്രമല്ല, നല്ല ഒന്നാം തരം ഹെൽത്തി ഐറ്റം കൂടിയാണ്. നമ്മൾ വിചാരിക്കും ഇതിപ്പോ മുഖത്ത് തേക്കാൻ മാത്രമല്ലേ കൊള്ളൂന്നുള്ളത്, അങ്ങനെയല്ല. ഇതിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ സംഗതി വേറെ ലെവലാണ്. ഈ കൊളാജൻ സത്യകളില് അമിനോ ഗ്ലൈക്കനുകൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പേര് കേട്ടാരും പേടിക്കണ്ട, ഇത് നമ്മുടെ ശരീരത്തിലെ വീക്കവും വേദനയൊക്കെ തടയാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക കൂട്ടാണ്. അതായത് പ്രായമാകുമ്പോഴും അല്ലാതെയും പല ആളുകൾക്കും വരുന്ന കുറേ വേദനകളുണ്ട്. മുട്ടുവേദന, സന്ധിവേദന, എല്ല് തേയ്മാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊരു സൂപ്പർ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സന്ധികളുടെ അസ്ഥികളുടെയൊക്കെ ആരോഗ്യം അടിപൊളിയാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ കുറേയധികം റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മീനിൻ്റെ വേസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ മീൻ ചിറകിൽ നിന്നും, മീനിൽ നിന്ന് നമ്മൾ കളയുന്ന വസ്തുക്കളിൽ നിന്നും ഒക്കെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കളയുന്ന സംഗതികളിൽ നിന്നൊക്കെ ഈ കൊളാജനൊക്കെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫങ്ഷണൽ ഫുഡ്, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ ആരോഗ്യം കൂട്ടുന്ന ഐറ്റങ്ങൾ നിർമ്മിക്കാം, ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്ന ക്യാപ്സ്യൂൾസും പൗഡേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ വലിയ മെഡിക്കൽ ഗുണങ്ങളുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടന്മാർക്കും പൂച്ചക്കുട്ടികൾക്കും വരെ നല്ല ബെസ്റ്റായിട്ടുള്ള പെറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. കണ്ടു, നമ്മൾ വേസ്റ്റ് എന്ന് കരുതി തള്ളിയ സംഭവം കൊണ്ട് മനുഷ്യർക്ക് മാത്രമല്ല നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കും വരെ ആരോഗ്യം ഉണ്ടാക്കി കളയാമെന്നുള്ളത് വളരെ നല്ലൊരു സംഗതിയാണ്. ഒരൊറ്റ മീൻ ചിറകിൽ ഇത്രയും കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചോ? നിങ്ങൾ വിചാരിച്ചോ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വെൽക്കം ബാക്ക് ടു കാലിഡോസ്കോപ്പ്. കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. നമ്മുടെ റോഡുകളിലൂടെ പാവപ്പെട്ട ഈ റിക്ഷ ചേട്ടന്മാര് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ, അതായത് ഈ വണ്ടികൾ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി അങ്ങ് നിന്ന് പോവാ, പെട്ടെന്ന് അങ്ങ് നിശ്ചലാക്കുകയാണ്. ആരോ റിമോട്ട് കൺട്രോളിൽ നിർത്തിയ പോലെ നിർത്തുക. എന്താ സംഭവം എന്ന് ഡ്രൈവർക്ക് മനസ്സിലായില്ല, വണ്ടിയിലിരിക്കുന്ന യാത്രക്കാർക്കും അറിയില്ല. ഒടുവിൽ നോക്കുമ്പോ വണ്ടിയുടെ കംപ്ലൈന്റ് അല്ല, മറിച്ച് റോഡരികിൽ ഫോണും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ചില ബിരുദന്മാരും മൊബൈൽ ആപ്പ് ത്രൂ നടത്തിയ ഒരു സംഗതിയാണെന്ന് മനസ്സിലായത്. നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാകും, ഈ ന്യൂസ് കേട്ടിട്ടുണ്ടാകും. അതായത് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വണ്ടികളെ മൊബൈൽ ആപ്പ് വഴി റിമോട്ടായി ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി കുറച്ച് ദിവസമായിട്ട് ഇന്റർനെറ്റിൽ വലിയ ട്രെൻഡും തുടർക്കഥയായിരുന്നു. പാവപ്പെട്ട ഡ്രൈവർമാരുടെ വയറ്റ് തടിക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ. അപ്പൊ ഇത് കണ്ട് ഒടുവിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു കട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ദുരുപയോഗം ചെയ്ത 3 പ്രധാനപ്പെട്ട ചൈനീസ് ആപ്സ് ആണ് BAT, BAMS, ലൂസിഗി, എപ്പോക്, AAON എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകൾ അടിയന്തിരമായിട്ട് നിരോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ആപ്പുകൾ പൊങ്ങി വന്നാൽ അവയെയും വലിച്ച് താഴെയിടുമെന്നാണ് കേന്ദ്രത്തിന്റെ കർശന മുന്നറിയിപ്പുള്ളത്. ടെക്നോളജി നല്ലതാണെങ്കിലും അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്നതിന് ഒന്നാന്തര ഉദാഹരണമാണിത്. എന്തായാലും ഈ റിക്ഷാ ചേട്ടന്മാർക്ക് ഇനി സമാധാനമായിട്ട് വണ്ടി ഓടിക്കാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, ഏത് ന്യൂസ്? ഈ വണ്ടികൾ ഓടിക്കുന്ന സമയത്ത്, അല്ല നമുക്കൊരു ഈ വണ്ടി ഉണ്ട്, അപ്പൊ ഇത് ഓടിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളുടെ മൊബൈൽ ആപ്പ് ത്രൂ അവര് നമ്മളെ കൺട്രോൾ ചെയ്യോ, നമുക്ക് നമ്മുടെ വണ്ടി നിർത്താൻ കഴിയോ, അല്ലെങ്കിൽ വണ്ടി പൊട്ടിത്തെറിപ്പിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേടിയുണ്ട്. അപ്പൊ ഇതിന്റെ ടെക് കള്ളത്തരം എന്താന്ന് വെച്ചാലേ, പലരും വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ എന്നെ പോലെ ഡൗട്ട് ഉണ്ടാകും, ഈ ആപ്പൊക്കെ വെച്ച് എങ്ങനെയാ ദൂരെ ഇരിക്കുന്ന ഒരു വണ്ടി ഓഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സംഗതി എങ്ങനെയാന്ന് വെച്ചാലേ, ഈ ഓടുന്ന പല ഈ റിക്ഷകളിലും വളരെ വില കുറഞ്ഞ ബ്ലൂടൂത്ത് ബാറ്ററി സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പോരാത്തതിന് ഇതിനൊന്നും കൃത്യമായ പാസ്വേഡ് സുരക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കമ്പനി ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഡിഫോൾട്ട് പാസ്വേഡ് വെച്ച് ഈസി ആയിട്ട് ഈ ബാറ്ററിയുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, വണ്ടിയുടെ ഒരു 10-15 മീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന ആർക്കും ഡ്രൈവർ ചേട്ടൻ ഒട്ടും അറിയാതെ ഒറ്റ ക്ലിക്കിൽ വണ്ടിയുടെ ബാറ്ററി അങ്ങ് ഓഫ് ചെയ്ത് കളയാം, വണ്ടി വഴിയിൽ കിടക്കുകയും ചെയ്യും. ഈ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ചില ആളുകൾ എന്തിനോ വേണ്ടി, എന്തിനാന്ന് നമുക്കറിയത്തില്ല, ഇവർക്ക് ഈ വണ്ടി ഇങ്ങനെ റിമോട്ട് കൺട്രോളിൽ നിർത്തിയിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ അല്ലെ. ചില പാവങ്ങളുടെ നെഞ്ചത്ത് കയറി റീൽസ് പ്രാങ്കൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനാണ് ഇപ്പോ നമ്മുടെ കേന്ദ്ര സർക്കാർ കട്ട ലോക്കിട്ടുള്ളത്. ഇതുപോലെയുള്ള ഒരു കാര്യം നമ്മൾ അനുവദിക്കാൻ പാടില്ല. വെറുതെ അല്ലേ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഓടിച്ചിട്ട് വരുമാനം കണ്ടെത്തുന്ന ആളുകളൊക്കെയാണ് ഈ റിക്ഷ ഓടിക്കുന്ന ആളുകൾ. അത് മാത്രമല്ല, ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പല ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളാണ്. അപ്പോ ഇവരൊക്കെ ഇങ്ങനെ റോഡിലിറങ്ങി ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ഒരു രസത്തിനങ്ങ് ചെയ്യുമ്പോൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ?

0: ഇല്ല. കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളെല്ലാവരും ഹോട്ടലിൽ പോയി വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അല്ലെ? വയറ് നിറയെ ഭക്ഷണം കഴിച്ച് നേരെ ഫോൺ എടുത്ത് QR കോഡ് സ്കാൻ ചെയ്ത് ബില്ലടയ്ക്കുന്നവരാണ് അല്ലെ? പോക്കറ്റിൽ പേഴ്സ് ഉണ്ടോ എന്ന് പോലും നമ്മൾ നോക്കാറില്ല. പക്ഷെ നമുക്ക് നല്ല സ്നേഹത്തോടെ ഓർഡർ എടുത്ത് കെയറിങ്ങോടെ ഭക്ഷണം വിളമ്പി തരുന്ന ഒരുപാട് സപ്ലയർ ചേട്ടന്മാരുണ്ട്. അവർക്ക് സ്നേഹത്തോടെ ഒരു 10 രൂപ ടിപ്പ് കൊടുക്കാൻ പോക്കറ്റിൽ കൈയിടുന്ന സമയത്താണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കുക. എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ, പോക്കറ്റിൽ ഒരൊറ്റ നോട്ട് പോലും ഇല്ല. നമുക്ക് ഫോണിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. കൊടുക്കാൻ മനസ്സുണ്ടായിട്ടും പണമില്ലാത്തതുകൊണ്ട് വിഷമത്തോടെ ചിലപ്പോൾ നമ്മൾക്ക് ഇറങ്ങിപ്പോരേണ്ടി വരും. നമുക്ക് ചില ആളുകളെ, ചില സപ്ലൈ ചേട്ടന്മാരെ കാണുമ്പോൾ തോന്നും ഇവരെന്ത് സൂപ്പറായിട്ടാണ് ഫുഡ് ഡെലിവറി ഒക്കെ നടത്തുന്നത്, അവരെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പം എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ 10 രൂപ പോലും എടുക്കാനില്ലാത്തത്. ഫുൾ എമൗണ്ട് നമ്മുടെ എന്താ പറയുക, ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഡിജിറ്റലായിട്ട് നമ്മുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്ന ആപ്പിൻ്റെ കാര്യം? ടിപ്പ് മീ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ടിപ്പ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട് കണ്ണൂര് പഴയങ്ങാടിയിലുള്ള ഒരാളാണ്, ഒരു മിട്ടുക്കനാണ് ഈ ആപ്പ് ഇറക്കിയിട്ടുള്ളത്, ആപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. പഠനമൊക്കെ കഴിഞ്ഞ് UKയിലൊക്കെ പഠിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് കണ്ണൂര് എത്തിയത്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് സ്നേഹത്തോടെ നൽകുന്ന ടിപ്പായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട പോക്കറ്റ് മണി. അപ്പോൾ നാട്ടിലെ പോലെ QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് പകരം അവിടെ കാർഡ് ടാപ്പ് ചെയ്താണ് ആളുകൾ പണം അടച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഡിജിറ്റലായി ടിപ്പ് നൽകാനുള്ള ഈ ഒരു കിടിലൻ ഐഡിയ ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ കണ്ണൂർക്കാരൻ പയ്യന്റെ ബുദ്ധി? ഡിജിറ്റൽ യുഗത്തിന് പറ്റിയ നല്ല ഒന്നാന്തരം ഐഡിയ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ടിപ്പ് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ന്യൂസ് കേട്ടില്ല എന്ന് വെച്ചോളൂ കേട്ടോ. എന്തായാലും കാലിഡോസ്കോപ്പ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം കാലിഡോസ്കോപ്പിൽ ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരു നാടോടി കഥ പറയാം. ഫിലിപ്പീൻസില് പ്രചാരത്തിലുള്ള ഒരു കഥയാണ് ഇത്. പണ്ട് ക്ഷീണിച്ചവശനായ ഒരു യാചകൻ ഒരു ഫലവൃക്ഷത്തിലെ പഴങ്ങൾ ആർത്തിയോടെ കഴിച്ചയുടൻ മരണപ്പെട്ടു. ഭയന്നു പോയിട്ടുള്ള ഗ്രാമവാസികൾ പിന്നീട് ആ പഴം കഴിച്ചതേയില്ല. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞ് അന്യദേശത്തു നിന്നെത്തിയ ഒരു മാലാഖയെ പോലെയുള്ള യുവതി അതേ മരത്തിലെ പഴങ്ങൾ നഖങ്ങൾ കൊണ്ട് തൊലി ഉരിഞ്ഞ് സന്തോഷത്തോടെ കഴിക്കുന്നത് അവർ കണ്ടു. ഗ്രാമവാസികളും അവൾക്കൊപ്പം ചേർന്നു. ആ മാലാഖയുടെ നഖപ്പാടുകൾ ഇന്നും ആ പഴത്തിന് പുറത്തുണ്ട് എന്ന് ഫിലിപ്പീനുകൾ വിശ്വസിക്കുന്നു. ഫിലിപ്പീൻസിൽ ഇന്നും ഏറെ ആരാധകരുള്ള ഡുക്കോങ് അഥവാ ലാൻസോൺസ് എന്ന മധുര ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഈ അപൂർവ ഫലത്തെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ അറിയാം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുമ. ഡുക്കോങ്ങിനെ കുറിച്ച്, ഡുക്കോങ് എന്ന അപൂർവ പഴത്തെക്കുറിച്ച് അറിഞ്ഞാലോ? ഡുക്കോങ് അഥവാ ലാൻസോൺസ്, അങ്ങനെ രണ്ട് പേരുകളിലും ഇതിനെ വിളിക്കാം. ഫിലിപ്പീൻസിലെ കമിഗ്വിൻ ദ്വീപിൽ എല്ലാ വർഷവും ഒക്ടോബർ 3-ാമത്തെ ആഴ്ചയാകുമ്പോൾ ഒരു വലിയ വിളവെടുപ്പ് ഉത്സവം അരങ്ങേറാറുണ്ട്. ലാൻസോൺസ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഈ ഉത്സവം അസാധാരണമായ മധുരമുള്ള ലാൻസോൺ പഴങ്ങളുടെ സമൃദ്ധമായ വിളവെടുപ്പിനോടുള്ള ആഹ്ലാദ സൂചകമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. 1979 ആരംഭിച്ച ഈ ആഘോഷത്തിൽ കായിക വിനോദങ്ങളും സൗജന്യമായി പഴങ്ങൾ കഴിക്കാനുള്ള അവസരങ്ങളും ഒരുക്കാറുണ്ട്. ലാൻസിയം പാരസിറ്റിക്കം എന്ന ശാസ്ത്രനാമമുള്ള ഈ ഉഷ്ണമേഖല ഫലവൃക്ഷത്തിന്റെ പഴങ്ങൾക്ക് മഞ്ഞ നിറമുള്ള പുറന്തൊലിയും സുതാര്യവും മധുരവുമുള്ള ഉൾക്കാമ്പുമാണ് ഉള്ളത്. കമിഗ്വിൻ ദ്വീപിലെ പഴങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയധികം അതിമധുരം കിട്ടുന്നത് എന്നതിന് പിന്നില് ഒരു പ്രകൃതി രഹസ്യമുണ്ട്. ഇവിടുത്തെ അഗ്നിപർവ്വതം പൊട്ടിയൊഴുകി തണുത്തുറഞ്ഞ വളക്കൂറുള്ള ലാവാ മണ്ണാണ് ഇതിന് കാരണം. ഈ സവിശേഷ മണ്ണിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെ സാന്നിധ്യമാണ് പഴങ്ങൾക്ക് ഈ പ്രത്യേക സ്വാദ് നൽകുന്നത്. ഒരു ഡസനോളം അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് ഇന്നും 2 അഗ്നിപർവ്വതങ്ങൾ സജീവമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഈ പഴവുമായി ബന്ധപ്പെട്ട് ഈറ്റിൽ യു ഡ്രോപ്പ് എന്നൊരു ജനപ്രിയ മത്സരവും നിലവിലുണ്ട്. ലാൻസോൺസ് പഴങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിത

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വനവൃക്ഷമായ മഹാഗണിയുടെ കുടുംബാംഗമായ ഡൂക്കോങ്ങിന് പ്രധാനമായിട്ടും മൂന്ന് അടുത്ത ചാർച്ചക്കാരാണ് ഉള്ളത്. ഡുക്കു, ലോങ്കോങ്, ലാങ്സാറ്റ് എന്നിവരാണ് അവർ. രൂപത്തിൽ സമാനതകൾ ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഇക്കൂട്ടത്തിൽ ലോങ്കോങ്ങിന്റെ പുറന്തുലി കട്ടിയുള്ള തുകൽ പോലെയാണ്. പുളിയും മധുരവും ഒരുപോലെയാണ്. ഡുക്കു എന്ന ഇനത്തിനാകട്ടെ ഏറ്റവും കട്ടിയുള്ള തോലാണ് ഉള്ളത്. ഇതിനും കറയില്ല. അതിമധുരവും നേരിയ സുഗന്ധവുമാണ് പ്രത്യേകത. എന്നാൽ ലാങ്സാറ്റ് എന്ന പഴത്തിന്റെ പുറന്തുലി വളരെ കനം കുറഞ്ഞതാണ്. തൊലി നീക്കുമ്പോൾ കറ കാര്യമായിട്ട് ഉണ്ടാകും. ഇതിൽ ജലാംശവും ടാനിന്റെ അളവും

ജന്മം കൊണ്ടത്. ഡൂക്കോങ് അഥവാ ലാൻസോൺസ് പഴങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വൃക്ഷത്തിന്റെ സവിശേഷതകൾ, ഈ ഒരു വൃക്ഷത്തിന്റെ സവിശേഷതകൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലാൻസിയം ഡൊമസ്റ്റിക്കം എന്ന സസ്യനാമമുള്ള ഡൂക്കോങ് ഒരു ഇടത്തരം നിത്യഹരിത വൃക്ഷമാണ്. സാധാരണയായിട്ട് 10 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇവ വനമേഖലകളിൽ പരമാവധി 30 മീറ്റർ വരെ ഉയരാറുണ്ട്. വീട്ടുവളപ്പിൽ വളർത്തുമ്പോൾ കമ്പ് കൂതി നിർത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉയരം എളുപ്പത്തിൽ നിയന്ത്രിക്കാം. പച്ച കലർന്ന മഞ്ഞ നിറമുള്ള പൂക്കൾ ഇതിന്റെ വലിയ ശിഖരങ്ങളിൽ താഴേക്ക് കുലകളായിട്ടാണ് പിടിക്കുക. ഫിലിപ്പൻസിൽ പ്രചാരത്തിലുള്ള പെയ്റ്റേ, ജോലോ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. ഇതിൽ പെയ്റ്റേ എന്ന ഇനത്തിന്റെ കുലകളിൽ 15 മുതൽ 20 വരെ കായകൾ ഉണ്ടാകും. ഇതിൽ വിത്തുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഈ പഴച്ചാറിൽ 100 ഗ്രാമിൽ 16 ഗ്രാം എന്ന തോതിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ താരതമ്യേന ഉയരം കുറഞ്ഞ താഴ്ന്ന പ്രദേശങ്ങളിൽ വളരാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഫലസസ്യമാണ് ഡൂക്കോങ്. ഇളം ചൂടും തുടർച്ചയായി അന്തരീക്ഷ ആർദ്രതയുമുള്ള കാലാവസ്ഥയാണ് ഇതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഇനി ഡൂക്കോങ് വളർത്താൻ ആവശ്യമായിട്ടുള്ള മണ്ണിന്റെ ഘടനയും കാലാവസ്ഥയും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഡൂകോങ് ചെടിയുടെ പരിപാലനത്തിൽ കാലാവസ്ഥ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളോട് ഡൂകോങ്ങിന് തീരെ യോജിപ്പില്ല. നീണ്ടു നിൽക്കുന്ന വരൾച്ച, മഞ്ഞു വീഴ്ച, പിന്നെ വേരു ചീലിന് കാരണമാകുന്ന വെള്ളക്കെട്ട്. 20 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള അന്തരീക്ഷ താപനിലയാണ് ഇതിന് ഏറ്റവും ഉത്തമം. അന്തരീക്ഷ ആർദ്രത 70 മുതൽ 90% വരെയാകാം. നന്നായി വിതരണം ചെയ്യപ്പെട്ട രീതിയിൽ കിട്ടുന്ന 1400 മുതൽ 3000 മില്ലിമീറ്റർ വരെ മഴ ഇതിന് ആഭികാമ്യമാണ്. വരൾച്ച നീണ്ടു നിന്നു കഴിഞ്ഞാൽ കായകൾ പൊഴിയാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയ തൈകൾക്ക് 50% മുതൽ 70% വരെ തണൽ ആവശ്യമാണെങ്കിലും വളർന്ന മരങ്ങൾക്ക് പൂർണ്ണ സൂര്യപ്രകാശം വേണം. വളപ്പറ്റും ആഴവുമുള്ള മണൽ കലർന്ന ലോം മണ്ണോ ജൈവസമൃദ്ധമായ കളിമണ്ണോ തീരദേശത്തെ മണ്ണോ ഒക്കെ ഇത് വളർത്താൻ അനുയോജ്യമാണ്. മണ്ണിന്റെ അമ്ലക്ഷാരനില 5.5 മുതൽ 7 എന്ന പരിധിയിലായിരിക്കണം. ഡൂകോങ്ങിന്റെ വേരുപടലം ആഴം കുറഞ്ഞതായതുകൊണ്ട് തടത്തിൽ ജൈവ പുത ഇടുന്നത് മണ്ണിന്റെ താപനില ക്രമീകരിക്കാനായിട്ട് സഹായിക്കും. ഇനി ഡൂകോങ്ങിന്റെ പ്രജനന രീതികളും ഒട്ടിക്കലും എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഡൂക്കോങ്ങിൽ വിത്ത് തൈകൾ വഴി പ്രചരണം നടത്താമെങ്കിലും അത് ഒട്ടും ശുപാർശ ചെയ്യുന്നില്ല. കാരണം വിത്ത് തൈകൾ കായ് പിടിക്കാനായിട്ട് 12 മുതൽ 25 വർഷം വരെ ദീർഘമായിട്ടുള്ള സമയമെടുക്കും. അതുകൊണ്ട് ഡൂക്കോങ് നട്ടു വളർത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് കരുതണം എന്നൊരു ചൊല്ലുണ്ട് അവിടെയൊക്കെ. എന്നാൽ ഒട്ടിക്കൽ പതിവയ്ക്കൽ രീതികളിലൂടെ തയ്യാറാക്കുന്ന തൈകൾ ഭേദപ്പെട്ട പരിചരണത്തിൽ 5 മുതൽ 6 വർഷം കൊണ്ട് ഫലോൽപാദനം നടത്തും. റൂട്ട് സ്റ്റോക്കായി രോഗപ്രതിരോധ ശേഷിയുള്ള 1 മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള ഡുക്കുവിന്റെയോ ലാങ്സാരിന്റെയോ തൈകളാണ് ഉപയോഗിക്കേണ്ടത്. സയോണായി മൂത്ത അഗ്രഭാഗത്തുള്ള 10 മുതൽ 12 സെന്റിമീറ്റർ നീളമുള്ള ശിഖരങ്ങൾ തെരഞ്ഞെടുക്കണം. റൂട്ട് സ്റ്റോക്കിൽ 2 മുതൽ 3 സെന്റിമീറ്റർ നീളത്തിൽ കീറി അതിലേക്ക് സയോണിന്റെ ആപ്പ് പോലെ ചെത്തി മാറ്റിയ അറ്റം ഇറക്കി വെച്ച് പ്ലാസ്റ്റിക് നാടകൊണ്ട് ചുറ്റിക്കെട്ടണം. ഒട്ടിച്ച തൈകൾ 80% തണലിൽ സൂക്ഷിക്കുകയും വേണം. ഇനി നടീൽ രീതിയെക്കുറിച്ചറിയാം നല്ലൊരു പാട്ടിൽ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വായുവിൽ പതിവെച്ചും ഡൂക്കോങ്ങിൽ മികച്ച തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇതിനായിട്ട് ആരോഗ്യമുള്ള പെൻസിൽ കനമുള്ള ഒരു ശിഖരത്തിൽ 3 മുതൽ 4 സെന്റിമീറ്റർ അകലത്തിൽ 2 സമാന്തര മുറിവുകൾ ഉണ്ടാക്കി തൊലി മാറ്റുക. ഈ ഭാഗം നനവുള്ള സ്പാഗ്നം മോസ് പായലോ കയർ പിത്തോ കൊണ്ട് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയുറപ്പിക്കണം. 6 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ വേരുകൾ വളരും. വേരുകൾ നന്നായി കണ്ടു തുടങ്ങുമ്പോൾ പ്ലാസ്റ്റിക് പൊതിക്ക് താഴെ വെച്ച് മുറിച്ച് പോട്ടിംഗ് മിശ്രം നിറച്ച ചട്ടിയിലേക്ക് മാറ്റാം. ഒട്ടിക്കൽ കഴിഞ്ഞ് 1 മുതൽ 2 വർഷം പ്രായമായ 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരമുള്ള തൈകളാണ് പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റാനായിട്ട് തെരഞ്ഞെടുക്കേണ്ടത്. തൈകൾ 7.5 × 7.5 മീറ്റർ അകലത്തിൽ 60 × 60 സെന്റിമീറ്റർ വലുപ്പമുള്ള കുഴികൾ നടണം. കുഴിയിൽ മേൽമണ്ണും 10 കിലോ ജൈവവളവും കലർത്തി വേണം തൈ വയ്ക്കാനായിട്ട്. നടുമ്പോൾ ഒട്ടുസന്ധി മൺപരപ്പിന് 5 മുതൽ 10 സെന്റിമീറ്റർ മുകളിലായിരിക്കണം. ആദ്യത്തെ 3 വർഷം തൈകൾക്ക് 50% തണൽ ഉറപ്പാക്കാനായിട്ട് വാഴയോ പപ്പായയോ ഇടവിളയായിട്ട് വളർത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി കൊമ്പുകോതലും വിളവെടുപ്പും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിനുശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഡൂക്കോങ് മരത്തിന് 2 വർഷത്തെ വളർച്ചയാകുമ്പോഴാണ് ആവശ്യാനുസരണം കൊമ്പുകോതൽ അതായത് പ്രൂണിംഗ് നടത്തേണ്ടത്. ചിലയിടങ്ങളിൽ തൈക്ക് 2 മീറ്റർ ഉയരമാകുമ്പോൾ അഗ്രമുകുളം നുള്ളി പാർശ്വശാഖകൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. മരത്തിന്റെ മുകൾ ഭാഗത്തിന് ഒരു തുറന്ന വളയത്തിന്റെ ആകൃതി കിട്ടുന്ന രീതിയിലാണ് കൊമ്പ് കോതേണ്ടത്. പരസ്പരം കുറുകെ വളരുന്നതും ഉൾഭാഗത്തേക്ക് മുഖം തിരിച്ചതുമായ ശിഖരങ്ങൾ മുറിച്ചു നീക്കുന്നത് വഴി വിളവെടുപ്പ് എളുപ്പമാകും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് വിളവെടുപ്പ് നടക്കുന്നത്. മരത്തിന്റെ പ്രധാന തടിയിലും വലിയ ശിഖരങ്ങളിലും മുന്തിരി പോലെ കുലകളായിട്ട് കായകൾ ഉണ്ടാകുന്ന ഈ സവിശേഷതയ്ക്ക് കോളിഫ്ലോറി എന്നാണ് പറയുക. കായകൾ പാകമാകുമ്പോൾ പുറന്തൊലി ഇളം മഞ്ഞയിൽ നിന്ന് ഇളം ബ്രൗൺ കലർന്ന സ്വർണവർണമാകും. പഴങ്ങൾ പുറത്ത് അധികം ഈർപ്പവും മഞ്ഞുതുള്ളികളും ഇല്ലാത്ത സമയത്ത് വേണം വിളവെടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം പൂപ്പൽ ബാധിച്ച് വേഗം കേടാകും. ദൂരസ്ഥലങ്ങളിലേക്ക് അയക്കാനായിട്ട് 70 മുതൽ 80% വിളയുമ്പോൾ തന്നെ വിളവെടുക്കുകയും വേണം. ഇനി ഈ ഒരു പഴത്തിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിവിധ രാജ്യങ്ങളിൽ ഡൂക്കോങ്ങിന്റെ മരത്തൊലിയും വിത്തുകളും പരമ്പരാഗത ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ തൊലി ഉണക്കി പുകയ്ക്കുന്നത് കൊതുകുകളെ അകറ്റാനായിട്ട് ഉത്തമമാണ്. കൂടാതെ അതിസാരം, പനി, മലമ്പനി എന്നിവയുടെ ചികിത്സയിലും തേളുകടിച്ച മുറിവുകൾക്കുള്ള ലേപനമായിട്ടും ഇതിന്റെ മരക്കറയും വേരും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഡൂക്കോങ് പഴങ്ങൾ നീരോക്സി കാരകങ്ങളുടെ ഒരു വലിയ കലവറ കൂടിയാണ്. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളുടെ നശീകരണ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫിനോളുകൾ, ഫ്ലവനോയിഡുകൾ എന്നിവയ്ക്ക് കഴിവുണ്ട്. ഇത് അർബുദം ഉൾപ്പെടെയുള്ള പല ഗുരുതര രോഗങ്ങളിൽ നിന്നും ശരീരത്തിന് പ്രതിരോധം നൽകുന്നുണ്ട്. 100 ഗ്രാം പഴത്തിൽ കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, വൈറ്റമിൻ എ, തയാമിൻ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ഏറെ നല്ലതായിരിക്കും. നമ്മുടെ കേരളത്തിലെ ലോ റേഞ്ച് പ്രദേശങ്ങളിലും ഇന്ന് ഒട്ടുതൈകൾ വിജയകരമായിട്ട് വളർത്തുന്നവരുണ്ട്. വിദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ലോ റേഞ്ച് കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ഔഷധഗുണവും അതിമധുരവുമുള്ള ഒരു അപൂർവ ഫലവൃക്ഷമാണ് ഡൂക്കോങ്. കൃത്യമായ ഒട്ടുതൈകൾ തിരഞ്ഞെടുത്ത് ശ്രദ്ധയോടെ പരിപാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തും ഈ മധുര ഫലം വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഫിലിപ്പൈൻസിന്റെ തനത് മധുര ഫലമായിട്ടുള്ള ഡൂക്കോങ്ങിനെ കുറിച്ചും അതിന്റെ ശാസ്ത്രീയമായ കൃഷി പരിപാലന രീതികളെ കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979-393-93.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ ഒരു മൺസൂൺ മാസം ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ദി ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ ഇവിടെ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ആൻഡ് എന്താണ് ഇവിടെ മഴ പെയ്യാത്ത എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നല്ല മഴ ദൈവം പെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്കറിയാം, ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും നല്ല മഴ പെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ചെറിയ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സേഫായിട്ട് ഈ മൺസൂൺ മാസം ആശംസിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി മഴയെ കരുതി തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് നല്ല പാട്ടുകൾ കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവ് ആയിട്ട് പ്ലേ ചെയ്യാനാണ് ആർ ജി ഹീര ഇവിടെ റെഡിയായിട്ട് വന്നിരിക്കുന്നത്. സോ ആദ്യത്തെ പാട്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പാട്ട് വെച്ച് തരാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്ന ഞാൻ തന്നെയാണ് ആദ്യത്തെ പാട്ട് എനിക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ മൺസൂൺ മാസത്തിൽ ശരിക്കും പാലക്കാട് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പൊ ആ ഭംഗി ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് എടുത്തു തരുന്നത് വേണ്ടി നമുക്കൊരു നല്ലൊരു പാട്ട് കേട്ടിട്ട് എന്തായാലും ആ ഒരു ഭംഗി ആസ്വദിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും അപരിചിതൻ എന്ന സിനിമയിൽ നിന്ന് മാസം മാസം മൺസൂൺ മാസം എന്ന് പറഞ്ഞൊരു എനർജറ്റിക് പാട്ടോടു കൂടിയാണ് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പല സ്ഥലങ്ങളിലും അവധിയാണ് എന്ന്. പിന്നെ പല സ്ഥലങ്ങളിലും ഓറഞ്ചും യെല്ലോ അലേർട്ടും ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ ഭാഗിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൺസൂൺ മാസം ഏറ്റവും സമാധാനമായിട്ടും സന്തോഷമായിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, ഇനി അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ഇനി അതും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേഗം വേഗം നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം തരൂ, വേഗം വേഗം വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നു ഓൺ അഹല്യ എഫ് എം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അങ്ങനെ നമ്മൾ മൺസൂൺ മാസത്തിനെ പറ്റി നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, ഞാൻ രാധാകൃഷ്ണൻ.
1: രാധാകൃഷ്ണൻ ചേട്ടാ, സുഖാണോ?
2: സുഖമാണ്.
1: എവിടെയാ സ്ഥലം?
2: സ്ഥലം കനാൽ, കൊടുമ്പ്.
1: ഓക്കെ, ഇവിടെ പാലക്കാട് തന്നെയാണോ?
2: പാലക്കാട് കൊടുമ്പ് കനാൽ.
1: ഓക്കെ, അവിടെ മഴ ഉണ്ടോ? എന്നിട്ട്
2: മഴ ഇപ്പൊ മഴയില്ല, രാവിലെ മുതൽ മഴയായിരുന്നു.
1: ആ ഓക്കെ, അപ്പൊ പാലക്കാട് നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്?
2: നല്ല സൗണ്ട് ആണോ?
1: ആരുടെ? എന്റെയോ? ആണോ? താങ്ക് യു.
2: എന്റെ മോളുടെ സൗണ്ട് മാറിയാ.
1: ആണോ? ശരി, മോളുടെ പേരെന്താ?
2: മോളുടെ പേര് ധന്യ.
1: ഓക്കെ, അപ്പൊ ധന്യയോട് അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കാൻ തോന്നേ?
2: എനിക്ക് ജൂണിലെ നിലാമഴ. എന്തായാലും മഴയല്ലേ?
1: ആ
2: അപ്പൊ ജൂണിലെ നിലാമഴയിൽ.
1: പക്ഷെ ജൂണല്ല, ഇത് ജൂലൈയാ. പിന്നല്ല. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
2: എന്റെ ഞങ്ങൾ കടയിൽ ഒരു സ്റ്റാഫുകളുണ്ട്, ടെലിഷോപ്പിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഡെഡിക്കേഷൻ ചെയ്യണം.
1: ഓക്കെ ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം. പാട്ട് പാടുവോ ചേട്ടൻ?
2: അയ്യോ വേണ്ട വേണ്ട, ഞാൻ പാടുന്ന ഒരാളുണ്ടായി കൊടുക്കണോ?
1: പാടുവോ? പാടുന്ന ആളാരാ? കൊടുത്തേ കേക്കട്ടെ.
2: പാടുന്ന ഒരാളുണ്ട്, പക്ഷെ അയാൾക്ക് ഇപ്പൊ മൂടില്ല, പിന്നെ ഞാൻ വിളിച്ചത് പാടിച്ചു.
1: ഓക്കെ ശരി, അപ്പൊ മൂട് വരുമ്പോ എന്തായാലും പാടാൻ പറയണം കേട്ടോ. ഓക്കെ ചേട്ടാ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പൊ എന്തായാലും രാധാകൃഷ്ണൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. രാധാകൃഷ്ണൻ ചേട്ടൻ ജൂണിലെ നിലാമഴയിൽ എന്ന് പറഞ്ഞ നല്ലൊരു പാട്ട് കേൾക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. കാരണം ഓൾറെഡി മഴയാണ്, അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു മൂഡിലാണ്. അപ്പൊ രാധാകൃഷ്ണൻ ചേട്ടന്റെ കടയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ആൻഡ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് പ്ലീസ് പ്ലേ സോങ് എൻ നെഞ്ചൽ ചിന്ന ഇലൈ മൂവി ഉത്തമ പുത്രൻ. യെസ്, എൻ നെഞ്ചിൽ ചിന്ന ചിന്ന നീതായൻ കാവോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും എന്റെയും കൂടെ ഫേവറേറ്റ് സോങ്ങുകളാണ് രണ്ടും ദേ ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇഷ്ടം പോലെ പാട്ടുകൾ ഇവിടെ പ്ലേ ചെയ്യാൻ റെഡി ആയിരിക്കുന്നത്. ആർ ജി ഹിരാണ് ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അപ്പൊ ഇൻസ്റ്റന്റ് പാട്ട് ഇതേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ കൂടെ ആക്ച്വലി ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാ?
1: ഞാന് പി വി മുഹമ്മദ്, വടക്കേ വാവനൂരാണ്.
0: വടക്കേ വാവനൂർ നിന്ന് മുഹമ്മദ് ഏട്ടാ, സുഖാണോ?
1: സുഖാണ്, പുറത്ത് നല്ല മഴയാണ്.
0: ആഹാ,
1: അസുചിരിക്കും പാട്ടും കേട്ടിരിക്കാണ്.
0: പിന്നെ അല്ല, പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇളനീർ എന്ന സിനിമയിലെ മലവാഗപ്പൂവിള്ള പൂവി ആ പാട്ടേ ഇവിടെ.
0: ആഹാ, ഇതെന്താ ഇപ്പൊ ഈ പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹം തോന്നാൻ കാരണമുണ്ടോ?
1: പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ മനസ്സിൽ ഈ പാട്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് വരിക, അപ്പം ഒന്ന് വിളിച്ച് ആവശ്യപ്പെടാറെന്ന് വിചാരിച്ചു. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ശരി. അപ്പൊ ഇത് ആർക്കാ നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
1: ഇത് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും തന്നെ ആയിക്കോട്ടെ.
0: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ മുഹമ്മദ് ഏട്ടനാണ് വിളിച്ചത്. അപ്പൊ മുഹമ്മദ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത് മലവാഗ എന്ന് പറഞ്ഞ പാട്ട് ഇളനീർ എന്ന സിനിമയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം വാട്സപ്പിൽ. ഹായ് മോളെ, ഞാൻ നദീറ, മലപ്പുറം പുത്തനത്താണി നിന്ന് WMHSE മലപ്പുറം ഗ്രൂപ്പിന്റെ അഡ്മിനും ഞങ്ങൾ എല്ലാവരുടെയും പ്രിയം നിറഞ്ഞ ദിൽഷാന നജീബിന്റെ ജന്മദിനമാണ്. എന്റെ ദിൽഷ കുട്ടിക്ക് ഒത്തിരി സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാ സ്നേഹ സൗഹൃദങ്ങളും, ഫൌണ്ടർ റസീല സുധീറും, എല്ലാ അഡ്മിൻസും, ദിൽഷയുടെ ഇക്ക നജീബും, മക്കളും എല്ലാവരും കൂടി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സിനിമയിലെ തുടർക്കിനാക്കളിൽ സോങ് വെച്ചു തരുമോ? പിന്നെ എന്താ, അപ്പൊ എന്തായാലും നദീറ പറഞ്ഞിട്ടുള്ള പാട്ട് നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കും. അപ്പൊ ദിൽഷ, ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നമ്മളിത് രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ആൻഡ് ഈ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ആകാശവാണി ന്യൂസ് ആയിരിക്കും കേൾക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ ബാക്കി റിക്വസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കുന്ന നമ്പർ 8 എന്ന നമ്പറാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ്, ഇൻസ്റ്റന്റായി പാട്ട് വെച്ചു തരാൻ നിങ്ങളുടെ കൂടെയുള്ളത് ആർജി ഹീരയാണോ? അഹല്യ FM, സ്റ്റേ ട്യൂൺഡ്.

0: വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യയും ഓസ്ട്രേലിയയും വിശ്വസനീയ പങ്കാളികളായി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണെന്ന് വ്യവസായ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിലെ ഗവൺമെന്റ് ഹൌസിൽ 3ാം വാർഷിക നേതൃ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. നരേന്ദ്രമോദി വൈകിട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ച. പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ സൂപ്പറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോളർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ്വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും സംയുക്ത പ്രസ്താവന നടത്തി. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സമുദ്രതീരങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ABVP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും ആശംസ നേർന്നു. രാജ്യം ആദ്യമെന്ന ആശയം ഉൾക്കൊണ്ട് ABVP 10 ആണ്ടുകളായി വിദ്യാർത്ഥികളെ രാഷ്ട്രസേവനം, നേതൃത്വം, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയിലേക്ക് പ്രചോദിപ്പിച്ചു വരികയാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാംഗങ്ങളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് പോലീസ് ആസ്ഥാനത്ത് യോഗം വിളിച്ചത്. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. ഇന്ത്യയിൽ ആസൂത്രിതമായ സാമ്പത്തിക വികസനം ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയോടെയാണ്. 1951 ജൂലൈ 9 പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6 ആയി. 1ാം സോണിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ച എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാനെ തിരിച്ചറിഞ്ഞു. 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും പരിക്കേറ്റ് ചികിത്സയിൽ ആശുപത്രിയിൽ കഴിയുന്നവരെയും ഇരുവരും കണ്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം തകർന്നു വീണു. 2ാം പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പൊളിക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നത്. സംഭവ സമയത്ത് നിർത്തിയിട്ട ട്രെയിൻ സ്ഥലത്തുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഭാഗങ്ങളും നിലംപതിച്ചിട്ടുണ്ട്. ആളപായമില്ല. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ രണ്ട് അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പുയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിനു സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി. കനത്ത മഴയോടൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചെക്യാട് പഞ്ചായത്തിലെ കാലിക്കുളമ്പ്, എളമ്പ, നാദാപുരം പഞ്ചായത്തിലെ ചീയൂർ എന്നിവിടങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും മൂന്നാം ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 ഇന്ത്യൻ വനിതാ താരങ്ങൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. തനു, നിഷ, പ്രാജി, നിഖിത ചന്ദ്, കാജൽ, ശിവാനി, മുസ്കൻ, നൈന, പ്രിയങ്ക എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 51st സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ നവനീതം ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം, സെമിനാർ, പൊതുസമ്മേളനം എന്നിവയുമുണ്ടാകും. സ്വർണവില വർദ്ധിച്ചു. പവന് 80 രൂപ കൂടി 1,05,040 രൂപയായി. 13,130 രൂപയാണ് ഗ്രാമിന്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടമൊഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീനിസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: എംപി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇങ്ങനെ ലൈവായിട്ട് നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഹായ് അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് നിന്ന് ബീന. കന്മദം എന്ന മൂവിയിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ എന്ന സോങ്, ഡെഡിക്കേറ്റ് ടു ശശി ബ്രോ. ഓക്കെ, അപ്പൊ ശശി ബ്രോവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ പാട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. അടുത്ത മെസ്സേജ്, ആറാട്ടു കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ എന്ന പാട്ട് ശാന്തി സുമേഷിനും ഇന്ദിര തെക്കുറിഷിയും തേൻകുറിശി എന്നിവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് സത്യഭാമ ചിറ്റൂര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ബാക്ക് ടു ബാക്ക് പാട്ട് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് തോന്നുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങളുടെ കൂടെ അഹല്യ FM ൽ RJ ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: ഇഷ്ടപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം തേങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മണി ആവാറായിട്ടുണ്ട്. ഇത് അടുത്ത കോളിൽ ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഹലോ, ഇതാരാണ്?
1: ഞാൻ ബാലൻ ഫ്രം ചിറ്റൂർ.
0: ബാലൻ ചേട്ടാ, സുഖാണോ?
1: സുഖാണ്, അവിടെ സുഖല്ലേ?
0: ഓ, സുഖായിട്ടിരിക്കണോ?
1: ഭക്ഷണം കഴിച്ചോ? ഇല്ല
0: ഇല്ല, ഭക്ഷണം. അതെ, ഇനി നമുക്ക് ഇൻസ്റ്റന്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ. അവിടെ എന്തായിരുന്നു സ്പെഷ്യല്?
1: ഇവിടെ ഇപ്പൊ നിലവിൽ ഞാന് ചിറ്റൂർ ഇല്ല, എറണാകുളത്താണ്. അപ്പൊ ഇനി ഞാനിവിടെ ഒരു ഡ്രോപ്പിംഗ്, അതായത് കാർ ഓടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പാട്ട് കേൾക്കണം തോന്നി അല്ലേ?
1: അതെ അതെ.
0: ശരി,
1: സമയത്ത് കഴിക്കാൻ പോകുന്നതേ ഉള്ളു.
0: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് കാതലർ ദിനം എന്നൊരു തമിഴ് സിനിമയില് ഓ മരിയ എന്നൊരു സോങ്.
0: ഓ മരിയ, ഓ മരിയ, ആ പാട്ട്.
1: അത് തന്നെ, കാരണം ആ ഒരു കാലത്ത് കമ്പ്യൂട്ടറിലൂടെ പ്രണയവും ഈ ഒരു പാട്ടൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു.
0: അതെ അതെ, തീർച്ചയായിട്ടും. എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടോ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്?
1: ഇതുമായിട്ട് ശരിക്കും പറഞ്ഞ സത്യത്തില് അന്ന് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തന്നെ. ഈ ഒരു സിനിമയിലൂടെയാണ് പരിചയപ്പെട്ടത്, ഈ ഒരു കമ്പ്യൂട്ടറിലൂടെ പ്രണയം ഒക്കെ വന്നത്.
0: നമ്മുടെ വീട്ടിലൊന്നും അന്ന് കമ്പ്യൂട്ടർ ഉണ്ടാവില്ലല്ലോ അല്ലേ?
1: ഇല്ലല്ല, സ്കൂളില് ഞാൻ തന്നെ സ്കൂളില് എന്റെ 7-ാം ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ കമ്പ്യൂട്ടർ വന്നു.
0: ഓക്കെ,
1: പിന്നെ 8-ല് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ കിട്ടിയത്.
0: ശരി ശരി, അപ്പൊ അതിന്റെ ഒരു ഒരു നമുക്കൊരു വേറൊരു ലോകത്ത് പോയൊരു ഫീൽ ആയിരിക്കും ഈ പാട്ടൊക്കെ അല്ലേ?
1: അതെ അതെ, കമ്പ്യൂട്ടർ പഠിച്ചത് ആദ്യമായിട്ടൊക്കെ ഈ ഒരു സിനിമ ഇറങ്ങിയ ഒരു കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ആ കാലഘട്ടത്തിലേക്ക് നമുക്കപ്പൊ ഈ പാട്ടിലൂടെ ഒന്ന് തിരിച്ചു പോയിട്ട് വരാം.
1: അതെ, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ആർക്ക ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ ഉച്ചക്ക് ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ, അഹലെ കേൾക്കുന്ന അവർക്കും പിന്നെ താങ്കൾക്കും ആയിക്കോട്ടെ.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കും. ബൈ.
1: Bye.
0: Yes, അപ്പൊ ബാലൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. ബാലൻ ചേട്ടൻ സ്പെഷ്യലായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഉച്ച സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സുനില് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുനില് പറഞ്ഞിട്ടുള്ളത് വിരുപ്പമില്ലയ എന്ന് പറയുന്ന പാട്ട് സ്പെഷ്യലായിട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഒരു രാമകൃഷ്ണ എന്ന് പറയുന്ന ഒരു സിനിമ, ഞാൻ ഈ സിനിമയും ഈ പാട്ടും എനിക്ക് പുതിയതാണ്. അപ്പൊ എന്തായാലും പുതിയൊരു പാട്ട് സുനില് എനിക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞു, ദേ 9 മിനിറ്റും കഴിയുമ്പോൾ നമ്മുടെ കൂടെ ആക്ച്വലി കോളിൽ ഒരാളുണ്ടല്ലോ. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: സുനിൽ കുമാർ, അട്ടപ്പള്ള.
1: സുനിൽ കുമാർ, സുനിലേട്ടാ, സുഖാണോ?
2: സുഖായിരിക്കുന്നു.
1: ഓക്കേ, ഇത് പാലക്കാട് തന്നെയല്ലേ സ്ഥലം?
2: പാലക്കാട്, കഞ്ചിക്കോട്.
1: കഞ്ചിക്കോട്, ഓക്കേ. അപ്പൊ കഞ്ചിക്കോട് മഴയുണ്ടോ?
2: അന്ന് താങ്കളെ വിളിക്കുമ്പോ മഴയില്ലായിരുന്നു. ഇന്നിപ്പോ അത്യാവശ്യം മഴയൊക്കെ.
1: എല്ലാരും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കണേ, കാരണം ആദ്യം വിളിച്ചപ്പോ മഴ ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ മഴയോട് മഴയായിട്ട് എല്ലാരും പെട്ടിരിക്കുക.
2: അത്യാവശ്യം മഴയുണ്ട്, മഴ വേണം. മഴ നമുക്ക് മഴ അത്യാവശ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്യാവശ്യ ഘടകമാണല്ലോ മഴ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ മഴ പെയ്യട്ടെ അല്ലെ എന്തായാലും.
2: മഴ വേണം, നമുക്ക് മഴ വേണം. അതായത് പുതുമഴ, പുതിയ മന്ത്രിസഭ, പുതിയ മുഖ്യമന്ത്രി,
1: എല്ലാം വേണം.
2: എല്ലാം വേണം.
1: ശരി ചേട്ടാ, പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് കാശി എന്ന തമിഴ് മൂവിയിലെ പുണ്യ

0: ശരി, ഓക്കെ. അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
1: ശിവദാസ് ഫ്രം പേരുകൊമ്പ്, പിന്നെ പ്രേമാനന്ദൻ സ്വപ്ന ഫ്രം കാടാങ്കോട്, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ ഏവർക്കും, പിന്നെ താങ്കൾക്കും.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു ട്ടോ. അപ്പൊ ഇനി വിളിക്കണേ. ബൈ
1: ബൈ ബൈ.
0: ശരി, അപ്പൊ സുനിലേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ സുനിലേട്ടൻ പുണ്യം തേടി കാശിക്ക് എന്ന് പറഞ്ഞൊരു പാട്ടാണ് അല്ലെ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മലയാള സിനിമയുടെ ഒരു റീമേക്കുകൾ ശരിക്കും അവിടെ നല്ല ഹിറ്റാവാറുണ്ട്. കലാഭവൻ മണിയുടെയും വിക്രമിന്റെയും അഭിനയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്താ പറയാ, ഒരു കമ്പാരിസൺ ഒന്നും നടക്കില്ല. ബട്ട് സ്റ്റിൽ അതൊരു നല്ല സിനിമ തന്നെയാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് ഹീര ചേച്ചി, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും വേണ്ടി കാവാണേ നല്ല കാവാണേ നീല പെണ്ണിന്റെ എന്ന സോങ് വെച്ച് തരുമോ ചേച്ചി, അഹല്യ എഫ് എമ്മിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. റസീനയാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. റസീന, ഉറപ്പായിട്ടും റസീനയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ പാട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഇത് അഹല്യ എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണത്. നമ്മൾ ലൈവ് ആയിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണത്. എന്റെ കൂടെ ആക്ച്വലി ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതാരാണ്? ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ബിജു ആണ്, പാലക്കാട് നിന്നാണ്.
0: ഓക്കേ ബിജു ചേട്ടാ, സുഖാണോ?
1: നല്ല സുഖായിരിക്കുന്നു.
0: ഓക്കേ, മഴയുണ്ടോ അവിടെ?
1: ഇവിടെ ഇപ്പം നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്.
0: ആണല്ലേ,
1: ഇന്നലെ ഇന്നു പാട്ട് നല്ല മഴ.
0: ഓക്കേ ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ നമ്മള് കേക്കണ്ടേ?
1: എനിക്ക് ഉണ്ണിമേനോൻ സാർ പാടിയ ഒരു ചെമ്പനീർ പൂ വിറുത്തു ഞാൻ ഓമനെ.
0: ഓക്കേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എന്താണ് ഈ പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹം തോന്നാനുള്ള കാരണം?
1: എന്നോ ഈ പാട്ട് കേട്ട അന്ന് മുതല് ഈ പാട്ടിനോട് ഭയങ്കര ഒരു പ്രണയം. പാട്ട് കേൾക്കുമ്പം ഞാൻ ഉണ്ണിമേനോൻ സാർ ലൈവ് പാട്ട് ലൈവ് എവിടെ കണ്ടാലും പോവായിരുന്നു കേൾക്കാൻ
0: വേണ്ടിയിട്ട്.
1: പാലക്കാട് രണ്ടു മൂന്ന് പ്രാവശ്യം പുള്ളി വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇവിടെ ഒരു ആദരവൊക്കെ അർപ്പിച്ചായിരുന്നു. ഇവിടെ പാലക്കാട് വെച്ചിട്ട്
0: പാലക്കാട്ടുകാരനാണല്ലോ
1: അഭ്യസിക്കുന്നത്. രണ്ടു വർഷം അദ്ദേഹത്തിന്റെ മനോരമയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ ഞങ്ങൾ പോയി ഒരു പ്രാവശ്യം എറണാകുളത്ത് വെച്ച് പോയി കണ്ടുവന്നു. ഈ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ പോണം അദ്ദേഹത്തിന് നേരിട്ട് കേൾക്കാനേ. നമ്മള് എത്രയൊക്കെ റെക്കോർഡ് കേട്ടിട്ടുണ്ടെങ്കിലും ആ മുഖത്തുനിന്ന് അത് കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ആനന്ദമുണ്ട്.
0: എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്, അല്ലേ?
1: അതെ, എന്തോ ഒരു പ്രത്യേകത തോന്നിയൊരു പാട്ട്. വലിയ നമുക്ക് വലിയ ഓളം ഒന്നും ഉള്ള പാട്ടല്ല, പക്ഷെ വളരെ ലളിതമായ രീതിയിലും വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാവ്യം കവിതയും ഒപ്പം നല്ല ആലാപനം കൂടെ ആയപ്പോഴേ നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ട്, ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്.
0: എനിക്ക് തോന്നുന്നു ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും ആരാണ്? ഉണ്ണിമേനോൻ ചേട്ടൻ തന്നെയാണോ?
1: ഉണ്ണിമേനോൻ തന്നെയാണ്, അതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ.
0: അതെ അതെ, അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എല്ലാ കഴിവും കൂടെ എങ്ങനെയാണ് ദൈവം ഒരാൾക്ക് കൊടുക്കുന്നത്? അതെ അതെ അതെ, വളരെ അതെ. എനിക്ക് തോന്നുന്നു ബാഡ്മിന്റൺ ഒക്കെ കളിക്കാൻ ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ അതെ, അപ്പൊ ഡൈ ഹാർട്ട് ഫാൻ ആണ് ഉണ്ണിമേനോൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ്
1: ചെയ്യണ്ടേ? സുനിലിന് കൊടുത്തേ.
0: ആണോ? അതെന്താ, സുനിലേട്ടന് മാത്രം?
1: ഒന്നുമില്ല, സുനിലേട്ടൻ കൊറേ കാലഘട്ടം അവിടെ തന്നെ ഉള്ളതല്ലേ. നിങ്ങളൊക്കെ വന്നും പോയിരിക്കുന്ന പലരും വന്നും
0: പക്ഷെ നിങ്ങളുടെ കോൺസ്റ്റന്റ് ആണല്ലേ സുനിൽ, അല്ലേ?
1: അർജയ, സൂര്യ, നന്ദ, അവരൊക്കെ വന്നു പോയി, പല പ്രാവശ്യം വന്നും പോയി.
0: ഓക്കെ,
1: സുനിൽ അവിടെ സ്റ്റിൽ എപ്പോഴും ഞങ്ങളോട് തുടരുകയാണല്ലോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറയാം കേട്ടോ, സുനിലിനോട് പറയാം. ഓക്കെ ശരി, ബൈ ബൈ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് ബിജു ആയിരുന്നു. ആൻഡ് ബിജു ചേട്ടൻ ഭയങ്കര ഡൈഹാർട്ട് ഉണ്ണിമേനോൻ ചേട്ടന്റെ ഫാൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഇതിന്റെ ഗ്യാപ്പിൽ നമ്മളെ ബുള്ളറ്റ് ജഗൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭാരതി എന്ന സിനിമയിലെ നിർപ്പതുവ എന്ന് പറഞ്ഞൊരു പാട്ടും സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. ഇൻസ്റ്റന്റ് പാട്ടിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം തീയ ഒരു മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. നല്ല വിശപ്പിന്റെ സമയമൊക്കെയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും തീയ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: സതീഷ്.
1: സതീഷ്, സതീഷ് എവിടുന്നാ?
2: അതെ, ഞാൻ ഇവിടെ മരുന്ന റോഡ്, കാഞ്ഞിക്കുളം മരുന്ന റോഡ്.
1: ഓക്കെ, സുഖാണോ?
2: സുഖായിരിക്കുന്നു.
1: ഓക്കെ, എന്താണ് ഒരു ചിരിയൊക്കെ? ഭയങ്കര രസമായിട്ട്, സന്തോഷമായിട്ട് ഇരിക്കാൻ തോന്നുന്നു.
2: അല്ല, കോള് കണക്ട് ആയപ്പോ ഒരു സന്തോഷം.
1: അതെയോ? ഓക്കെ സതീഷ്, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നുന്നേ?
2: അതെ, നമുക്ക് ഈ പഴയ സോങ് ആണ്, പിന്നിലാവ് എന്നുള്ള ഇതില് പ്രിയനെ ഉയർന്നീ എന്നുള്ള ഒരു സോങ് ആണ്.
1: ഓക്കെ, ശരി. ഈ പാട്ട് നമ്മൾ എന്താ കേൾക്കാൻ തോന്നാനുള്ളൊരു റീസൺ എന്താ?
2: റീസൺ പറഞ്ഞ ഒരു പ്രണയഗാനമാണ്. അതായത് എന്നും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സോങ് ആണ്. അത് എന്റെ കുട്ടിക്കാലം മുതലേ അതെനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഇങ്ങനെ റൊമാന്റിക് സോങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: ഓക്കെ, അപ്പോ സതീഷ് റൊമാന്റിക് ആയിട്ടുള്ള ആളാണ്.
2: തീർച്ചയായിട്ടും, നമുക്ക് റൊമാന്റിക് അതൊരു മോശമൊന്നുമല്ലല്ലോ.
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ പാട്ട് നമുക്ക് ആർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: ഒരു സംശയമില്ല, എന്റെ വൈഫിന്, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം.
1: ഓക്കെ, എന്താണ് വൈഫിന്റെ പേര്? എന്താണ്?
2: ഷീബ. ഷീബ.
1: ഓക്കെ, അപ്പൊ ഷീബ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ?
2: അതെ അതെ, സൂപ്പർ മാർക്കറ്റിലെ, വീടിന് അടുത്ത് തന്നെ മദേഴ്സ് സൂപ്പർ മാർക്കറ്റ്.
1: ഓക്കെ, അപ്പൊ ഷീബ ചേച്ചി കേക്കുണ്ടോ?
2: ഇന്ന് ഇന്ന് ആളെ എന്റെ അടുത്തുണ്ട്. ഞങ്ങള് രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്ന് വിളിക്കാൻ.
1: ശരി ശരി, അപ്പൊ എന്തായാലും ഷീബ ചേച്ചിയോട് അന്വേഷിച്ചു എന്ന് പറയൂ കേട്ടോ.
2: തീർച്ചയായിട്ടും,
1: തീർച്ചയായും പറയാം. പാട്ട് വെച്ചുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും സതീഷ് ഏട്ടനാണ് നമ്മൾ വിളിച്ചത്. സ്പെഷ്യൽ ആയിട്ട് വൈഫിന് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചത്, ഭയങ്കര റൊമാന്റിക് ആയിട്ടുള്ള ഒരു കപ്പിളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും പ്രിയനെ ഉയർ എന്ന് പറയുന്ന ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിഷയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീർപളുങ്കുകൾ എന്ന് പറഞ്ഞ പാട്ട് ഗോഡ് ഫാദർ എന്ന സിനിമയിൽ നിന്ന് ശശികലയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങളോടൊപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചിരുന്നത് ആർജി ഹീരാണോ? അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം ദേ ഇങ്ങനെ പതുക്കെ പതുക്കെ തീർന്നോണ്ടിരിക്കുകയാണ്. ദേ 1 മണി കഴിഞ്ഞ് 47 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർജി ഹീരയാണ്. ആക്ച്വലി എനിക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് 2 മെസ്സേജുകൾ കിടക്കുന്നുണ്ട്. ഹായ്, ഞാൻ വിഷ്ണുമായ, എനിക്ക് മഴ എന്ന ആൽബം സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഓ, എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ വിഷ്ണുമായ. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിംഗ് ദ സോങ്. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് അഹല്യ, ഞാൻ ശ്രീഭയാണ്, പാലക്കാട് നിന്നാണ്. നരിവേട്ട സിനിമയിലെ മിന്നൽ വള സോങ് എല്ലാവർക്കും വേണ്ടി വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 2 പാട്ടുകളും എനിക്കും കൂടി ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ആൻഡ് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്കിപ്പോ കൺഫ്യൂഷൻ ആണ്, ഇതിലിപ്പോ ആരുടെ പാട്ട് വെച്ചു കൊടുക്കണം എന്ന്. ഒരാളുടെയും കൂടെ ഡെഡിക്കേഷൻ നമ്മൾ എടുക്കുകയാണ്. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് അഹല്യ ആൻഡ് ഹീര, IYKYK ഓക്കെ ഈ സോങ് വെച്ച് തരുമോ, അതിരടി മൂവിയിലെ പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ മൈ സൺ ഇവാൻ ആഡം ബോസ്. തീർച്ചയായിട്ടും ഇവാന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഈ പാട്ടും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്കറിയാം കുറെ പേരുടെ റിക്വസ്റ്റ് ഞാൻ എടുത്തിട്ടില്ല, കുറെ പേര് വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്ന കംപ്ലൈന്റുകളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരുടെയും കൺസേണുകളും നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ, ആകെ നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ. ഒട്ടും വിഷമിക്കേണ്ട, ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റുകളും മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ്, മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഷോ ഇവിടെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നത്. ആൻഡ് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ പുറത്തു പോകുന്നവർ അതുപോലെ തന്നെ മഴയൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പുറത്തു പോവുക. ആൻഡ് നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് മാത്രമാണ് അറിയുക. സോ സേഫ് ആയിട്ട് നല്ല രീതിയിലുള്ളൊരു മൺസൂൺ സമയം നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒരുപോലെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം നിങ്ങളുടെ അടുത്ത് നിന്ന് ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ് ഫ്രം അഹല്യ എഫ് എം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ ബൈ.

0: സ്വാതികൃഷ്ണ
1: മുറക്കാമി അല്ലേ?

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മലയാളികളുടെ മനസ്സിൽ എന്നും മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം, അതാണ് ഉണ്ണിമേനോൻ. ലാളിത്യവും ഭാവസാന്ദ്രതയും ഒത്തുചേർന്ന അദ്ദേഹത്തിന്റെ ആലാപനം തലമുറകൾ കടന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട്. 1980s പിന്നണി ഗായകനായി തുടക്കം കുറിച്ച ഉണ്ണിമേനോൻ മലയാളത്തിനൊപ്പം തമിഴിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചു. മൃദുലമായ ശബ്ദം വികാരങ്ങളെ അതേ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഴിവുമാണ് ഉണ്ണിമേനോനെ വ്യത്യസ്തമാക്കുന്നത്. സംഗീത ലോകത്ത് തന്റേതായ ഒരിടം നേടിയ ഈ ഗായകന്റെ ഗാനങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ONV കുറിപ്പ് വരികൾ എഴുതി ശ്യാം സംഗീതം നൽകിയ അക്ഷരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ തൊഴുതു മടങ്ങും എന്ന പാട്ടാണ്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റെക്കോർഡിങ്സ് കാണാൻ പോയ ഒരു ചെറുപ്പക്കാരൻ. ഉണ്ണി മേനോൻ എന്ന ഗായകനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഗായകനാകണം എന്ന് പ്രതീക്ഷിച്ച് റെക്കോർഡിങ്ങുകൾ കാണാൻ പോയ ഒരാളല്ല. എന്നാൽ എവിടെയോ വെച്ച് താൻ ഒരു നല്ല ഗായകനാണെന്ന് തിരിച്ചറിയുകയും കിട്ടിയ അവസരങ്ങൾ നല്ലതുപോലെ പാടാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാധാരണ വ്യക്തി, പക്ഷേ അസാമാന്യമായ കഴിവുള്ള ഒരു കലാകാരൻ. അദ്ദേഹം ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് ഒരു തമിഴ് സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ പുറത്തു വന്നില്ല. അമുതും തേനും എന്നായിരുന്നു ആ സിനിമ, പക്ഷെ റിലീസായില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രിയമാന തോഴി എന്ന സിനിമയിൽ നിന്ന് പാ വിജയ് വരികൾ എഴുതി രാജ്കുമാർ കമ്പോസ് ചെയ്ത പെണ്ണേനിയും പെണ്ണ എന്ന പാട്ടാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ റെക്കോർഡിങ്ങുകൾ കാണാൻ പോവുകയും അന്ന് ഒരുപാട് ഇതിഹാസങ്ങൾ നേരിട്ട് റെക്കോർഡ് ചെയ്യുന്നതും കണ്ടിരുന്നൊരു സമയം. പിന്നീട് തനിക്കും പാടണം എന്ന ഒരു മോഹം വരികയും പാട്ടുകൾ പാടാൻ അവസരങ്ങൾ വരികയും അന്ന് തുച്ഛമായ വരുമാനം 200 രൂപയ്ക്കാണ് ഒരു പാട്ട് പാടിയാൽ കിട്ടുന്നത്. പക്ഷേ ഏറ്റവും സന്തോഷത്തോടുകൂടി റെക്കോർഡിങ്ങിലൂടെ തൻ്റെ സൗണ്ട്, തൻ്റെ ശബ്ദം പുറത്ത് കേൾക്കുന്നത് കേട്ട് ആസ്വദിച്ചിരുന്നൊരു കലാകാരൻ. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമായെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉണ്ണിമേനോൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള, പ്രഭാവർമ്മയുടെ വരികളിലൂടെ വന്നിട്ടുള്ള സ്ഥിതി എന്ന സിനിമയിലെ പാട്ടാണ് ഒരു ചെമ്പനീർ പൂവ്. ഏതൊരു സ്റ്റേജ് ഷോയിൽ പോയാലും അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും പാടാൻ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ടില്ലാതെ നമ്മളിങ്ങനെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കടന്നുപോകും അല്ലേ? പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

തമിഴ് സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം പാട്ട് റെക്കോർഡ് ചെയ്തതെങ്കിലും മലയാള സിനിമയിലേക്ക് വരുന്നത് ശ്യാം എന്ന സംഗീത സംവിധായകനിലൂടെയാണ്. ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പാട്ട് ദാസേട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കാണ് മഞ്ഞേവാ കുളിരലമാല എന്ന പാട്ട്. ഈ പാട്ട് പാടി മലയാള സിനിമയ്ക്ക് ഈ ശബ്ദത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്യാം എന്ന സംഗീത സംവിധായകനാണ്. പിന്നീട് അങ്ങോട്ട് നിരവധി അവസരങ്ങൾ, നിരവധി പാട്ടുകൾ, നിരവധി സ്റ്റേജ് ഷോസ്. എനിക്ക് തോന്നുന്നു ഉണ്ണിമേനോൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളതും ശ്യാം എന്ന സംഗീത സംവിധായകന് വേണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാടുവാഴികൾ എന്ന സിനിമയിൽ ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ഈ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു പാട്ട് പുറത്തു വരിക, സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഉണ്ണി മേനോൻ എന്ന ഗായകന്റെ പേരിൽ പുറത്തു വന്ന മൂന്ന് പാട്ടുകൾ, അതും ഒരേ സിനിമയിൽ, കടത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി മൂന്ന് പാട്ടുകൾ ഒരേ ദിവസം റെക്കോർഡ് ചെയ്ത പാട്ടുകൾ പുറത്തു വരുന്ന ആ ദിവസം, അത് വാക്കുകളിലൂടെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമായിരിക്കും. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഈ ശബ്ദം എത്തുന്നു, അങ്ങനെ റെക്കോർഡ് ചെയ്ത ഈ സിനിമ കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർ വന്ന് സിനിമ കണ്ടിരുന്ന പല ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ശ്യാം കമ്പോസ് ചെയ്ത് ബിച്ചു തിരുമല വരികൾ എഴുതിയിട്ടുള്ള കടത്ത് എന്ന സിനിമയിലെ ഓളങ്ങൾ താളം തല്ലുമ്പോൾ എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ FM.

0: പോയോ?
1: എം ബി എ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
6: റെക്കോർഡിങ്ങുകൾ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ റെക്കോർഡിങ്ങുകൾ കണ്ട് താനും ഒരു പാട്ട് പാടാനൊരുങ്ങുന്നു. ആ സമയങ്ങളിൽ തന്റെ കൂടെ പാടിയിരുന്ന പലരിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. പണ്ടത്തെ റെക്കോർഡിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരാൾ ഒരു പ്രാവശ്യം പാടുന്നു, വേറൊരു സമയത്ത് മറ്റൊരാൾ വരുന്നു, പിന്നെ ഓർക്കസ്ട്ര, അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒരുമിച്ചാണ്, വിത്ത് ലൈവ്. അതായത് ലൈവായിട്ട് പാടുന്നു, ലൈവായിട്ട് ഓർക്കസ്ട്ര, രണ്ടുപേരും ഡ്യുവറ്റ് ആണെങ്കിലും ഒരുമിച്ച് നിന്ന് പാടുന്നു. അങ്ങനെ വാണി ജയറാം എന്ന സംഗീത പ്രതിഭയ്ക്കൊപ്പം പാടിയ ഒരു പാട്ടാണ് വളക്കിലുക്കം ഒരു വളക്കിലുക്കം. യെസ്, മുന്നേറ്റം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ശ്യാം കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ എന്ന ഗായകനെ ഞെട്ടിച്ചൊരു ഗായിക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ജാനകിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കോ സിംഗേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്ന വലിയ അഭിമാനത്തോടുകൂടി പറയുന്ന അദ്ദേഹത്തിന്, ജാനകി എന്ന ഗായികയെ കാണുമ്പോൾ കൈയോ തലയോ ഒന്നും അനങ്ങാതെ ആ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കൊണ്ട് എത്ര വികാരങ്ങളെയാണ് ഈസിയായി ജാനകി അമ്മ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഗായകനാണ് ഉണ്ണിമേനോൻ. ഒരു പാട്ട് കിട്ടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ട്യൂൺ, അത് സ്ക്രീനിൽ വന്നാൽ ആ നായകനോ നായികയോ എങ്ങനെയായിരിക്കും പാടുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു കോ സിംഗറിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം മനസ്സിലാക്കി പോളിഷ് ചെയ്തെടുത്ത ഒരു ഗായകനാണ് ഉണ്ണിമേനോൻ. എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന്, എസ് എസ് ജാനകിയും അതുപോലെ തന്നെ ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ജോഡി എന്ന സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതിയ നല്ലൊരു പാട്ടാണ് കാതൽ കടിതം എന്ന പാട്ടാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീറോ ആണ് അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഏതൊരു ഗായകനും ഗായികയ്ക്കും പേടിയുള്ള കാര്യമാണ് ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു കോള് വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പോടെ തന്നെയാണ് ഉണ്ണിമേനോൻ എന്ന ഗായകനും ആ ഒരു അവസരത്തെ ആദ്യം കേട്ടപ്പോൾ ഞെട്ടലോട് കൂടി തിരിച്ചറിഞ്ഞത്. ഇളയരാജ പണ്ടത്തെ റെക്കോർഡിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇളയരാജ സർ എല്ലാ റെക്കോർഡിങ്ങുകളും അദ്ദേഹം തന്നെയാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ഒരു പാട്ട് പാടാന്ന് പറയുന്നത് പേടിയോടുകൂടി തന്നെ നോക്കി, ഞാൻ വേണമെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയും. അല്ലല്ല, വളരെ പെട്ടെന്ന് നടത്തേണ്ട ഒരു റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞ് ഉണ്ണി മേനോൻ ആ റെക്കോർഡിങ്ങിന് വേണ്ടി പോകുന്നതും, അങ്ങനെ ആദ്യത്തെ പാട്ട് പൊന്മാനെ കോവം ഏനോ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരു കൈദിയൻ ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി ഇളയരാജ സംഗീതം നൽകിയ ഈ പാട്ടാണ് ഇളയരാജയ്ക്ക് വേണ്ടി ആദ്യമായി ഉണ്ണിമേനോൻ പാടുന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണാഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം.

ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായൊരു ഫോൺ കോൾ ആയിരുന്നു ഒരു ദിവസം 11 മണിക്ക് വന്ന കോള്. സാധാരണ നേരത്തെ ഉറങ്ങുന്ന ആളാണെങ്കിലും അന്നത്തെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും കോളിന്റെ മറ്റേ അറ്റത്ത് ദിലീപ് എന്നൊരു സംഗീത സംവിധായകനായിരുന്നു. യെസ്, ദ വൺ ആൻഡ് ഓൺലി എ ആർ റഹ്മാൻ. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പാടിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഉണ്ണിമേനോൻ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ആ പാട്ട് പോയി പാടുകയും ചെയ്യുന്നു. അന്ന് റോജ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എ ആർ റഹ്മാൻ ഉണ്ണിമേനോനും അതുപോലെ തന്നെ സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടിന് വേണ്ടി വിളിക്കുന്നത്. ആ കോളാണ് എനിക്ക് തോന്നുന്നു തമിഴ് സിനിമാ ലോകത്ത് ഉണ്ണിമേനോന്റെ ശബ്ദം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും എത്ര തലമുറകൾക്ക് ശേഷവും ഈ പാട്ട് ഇവിടെ നിലനിൽക്കുന്നത് ഈ ശബ്ദങ്ങളിലൂടെ തന്നെയാണ്. സുജാതയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ റോജ എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ട് പാടുക മാത്രമല്ല, ഒരു ഗായകൻ എന്ന നിലയിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുകയും ഓടി നടന്ന് പാടുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ണിമേനോൻ എന്ന ഗായകനും. ഒരു ദിവസം 15 പാട്ടുകൾ, ഭക്തി ഗാനങ്ങൾ ഒരു 15 വരെ പാടിയ ദിവസങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു നോക്കു കാണാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത, ചുനക്കൽ രാമൻകുട്ടി വരികൾ എഴുതിയ, ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്, ചന്ദനക്കുറിയുമായി എന്ന പാട്ട്. അങ്ങനെ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജെ ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ എഫ് എം 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മുടെ വീടുകളിൽ പ്രായമായ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ പറഞ്ഞു കേൾക്കാറില്ലേ, ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ മോനെ, നടുവിനും കൈകാലുകൾക്കും എപ്പോഴും ഒരു പെരുപ്പും വേദനയൊക്കെയാണ് എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കും ഇത് പ്രായമാകുമ്പോൾ സാധാരണ വരുന്നൊരു ക്ഷീണമാണ് എന്ന്. എന്നാൽ ഇതിന് പിന്നിൽ എല്ലുകൾ സ്പോഞ്ച് പോലെ സുഷിരങ്ങൾ ഉള്ളതായിട്ട് മാറുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥയായിരിക്കാം. എല്ലുകളുടെ ബലക്കുറവിനെ ഒരു നിശബ്ദ വില്ലൻ എന്നാണ് വൈദ്യശാസ്ത്രം വിളിക്കുന്നത്. കാരണം എല്ലുകൾ പൂർണ്ണമായിട്ട് ബലഹീനമാകുന്നത് വരെ പുറത്തേക്ക് വലിയ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. എങ്കിലും തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ പറയുന്നത് എല്ലിൻ്റെ ആരോഗ്യത്തെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രശ്നം മൂലം, മുട്ടുവേദന, കൈകാല് വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അല്ലെ. അവർക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇന്നത്തെ ഡോക്ടർ അഹല്യ. അപ്പോൾ ഈ ഒരു ബോൺ പെയിൻ, അപ്പോൾ ഈ ഒരു ഓസ്റ്റിയോപൊറോസിസ് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം പറഞ്ഞുതരാം. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ഉണ്ടാകുന്ന കഠിനമായ നടുവേദന ഈ ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ നട്ടലിലെ കശേരുക്കളുടെ ബലം കുറഞ്ഞ് അവ ചെറുതാകുന്നത് കൊണ്ട് മുൻപത്തേക്കാൾ ഉയരം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. അതും എല്ലുകളുടെ പ്രശ്നമാണ്. പിന്നെ ശരീരം മുന്നോട്ട് വളയുക, ഈ കൂന് വരുന്നത് പോലെ ശരീരം മുന്നോട്ട് കുനിഞ്ഞു വരുന്നതും ഓസ്റ്റിയോപൊറോസിസിന്റെ ലക്ഷണമാണ്. പിന്നെ കൈക്കരുത്ത് കുറയുക, എന്തെങ്കിലും സാധനങ്ങൾ പിടിക്കുമ്പോഴോ വാതിൽ തുറക്കുമ്പോഴോ കൈകൾക്ക് ബലമില്ലാത്തതുപോലെ തോന്നുക, ഇതൊക്കെ ഈ ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് കൊണ്ട് ഈ ഒരു രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പ്രായമായവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഡോക്ടർ അഹല്യ മുഴുവനായിട്ട് കേൾക്കുക. എല്ലാ കാര്യങ്ങളും, ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. മനോഹരമായ ഒരു പാട്ട് വരുന്നു, പാട്ടിന് ശേഷം ബാക്കി കാര്യങ്ങൾ പങ്കിടും.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലുകളുടെ ബലക്കുറവിനെ കുറിച്ചാണ്. നമ്മുടെ എല്ലുകൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്തൊക്കെയാണെന്നറിയാം? കാൽസ്യവും വൈറ്റമിൻ ഡിയും ആണ്. ഇവ കിട്ടാനായിട്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുതരാം. ഒന്ന്, പാൽ ഉൽപ്പന്നങ്ങളാണ്. പാല്, തൈര്, പനീർ എന്നിവയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് ശീലമാക്കുക. പിന്നെ ചെറിയ മീനുകൾ, മത്തി, ചാളയില്ലേ, അങ്ങനെ മത്തി, കൊഴുപ്പുള്ള മറ്റ് ചെറിയ മീനുകൾ എന്നിവ മുള്ളോടെ കഴിക്കുന്നത് കാൽസ്യവും വൈറ്റമിൻ ഡിയും തരും. പിന്നെ ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും, ചീര, മുരിങ്ങയില, ബ്രോക്കോളി, സോയാബീൻ, റാഗി എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. റാഗി കൊണ്ടുള്ള കുറുക്കോ പുട്ടോ കഴിക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ അണ്ടിപ്പരിപ്പുകൾ, ബദാം, എള്ള് എന്നിവയിൽ നല്ല അളവിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുണ്ട് എല്ലുകളുടെ ബലക്കുറവിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. അമിതമായിട്ടുള്ള ഉപ്പ്, ഭക്ഷണത്തിൽ ഉപ്പ് കൂടുന്നത് ശരീരത്തിൽ നിന്ന് കാൽസ്യം മൂത്രത്തിലൂടെ നഷ്ടപ്പെടാനായിട്ട് കാരണമാകും. അച്ചാറുകൾ, പപ്പടം ഇതൊക്കെ കുറയ്ക്കുക. പിന്നെ കാപ്പിയും ചായയും, അമിതമായിട്ട് കാപ്പിയും ചായയും കുടിക്കുന്നത് ശരീരം കാൽസ്യം ആഗിരണം ചെയ്യുന്നത് തടയും. ദിവസത്തിൽ 2 തവണയിൽ കൂടുതൽ കാപ്പിയും ചായയും കുടിക്കരുത്. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, കോളകൾ, സോഡയും കോളകളും എല്ലുകളിലെ കാൽസ്യത്തെ ലയിപ്പിച്ച് കളയാനായിട്ട് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ലഹരി വസ്തുക്കൾ, മദ്യപാനവും പുകവലിയും എല്ലുകളുടെ നാശത്തെ വേഗത്തിലാക്കുന്നുണ്ട്. ഇനി ഈ ഒരു അവസ്ഥ എപ്പോഴാണ് സീരിയസ് ആവുന്നത്? സീരിയസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: എല്ലുകളുടെ ബലക്കുറവിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എപ്പോഴാണ് ഈ ഒരു ബലക്കുറവ് സീരിയസ് ആവുന്നത്? സീരിയസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പറഞ്ഞുതരാം. നമ്മൾ നടക്കുമ്പോൾ ചെറിയൊരു കാലിടർച്ച ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഉരുണ്ടാൽ പോലും, എല്ലുകൾക്ക് പൊട്ടലുണ്ടാകുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ഇത് കടുത്ത സീരിയസ് ആയിട്ട് മാറുന്നത്. ഇതിനെ ഫ്രാഗിലിറ്റി ഫ്രാക്ചർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇത് സീരിയസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇടുപ്പല്ല് പൊട്ട്. പ്രായമായവരിലെ ഇടുപ്പല്ല് പൊട്ടുന്നത് വളരെ മാരകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും കിടപ്പിലാകാം. പിന്നെ നട്ടല്ലിലെ പൊട്ടല്, കഠിനമായ വേദന കാരണം എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാതെ വരികയും സുഷുമന നാഡിയെ ബാധിച്ചു കഴിഞ്ഞാൽ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്യും. എല്ല് പൊട്ടി മാസങ്ങളോളം കിടക്കയിൽ തന്നെ കിടക്കേണ്ടി വരുമ്പോൾ പ്രായമായവരില് ബഡ് സോറുകള്, ശ്വാസകോശത്തിലെ ഇൻഫെക്ഷൻ, രക്തം കട്ടപിടിക്കുക തുടങ്ങിയ മറ്റ് മാരകമായ അവസ്ഥകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും എല്ല് പൊട്ടുന്നതിനേക്കാൾ അപകടം ഇത് വരുത്തിവെക്കുന്ന ഈ അനുബന്ധ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് വരാതിരിക്കാനായിട്ട്, ഈ എല്ലിന് ബലക്കുറവ് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: നമ്മുടെ വീട്ടിലെ മുതിർന്നവരുടെ എല്ലുകൾ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഡോക്ടർ അഹല്യയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ സു. നന്നായിട്ട് വെയിൽ കൊള്ളണേ. വൈറ്റമിൻ ഡി ലഭിക്കാനായിട്ട് രാവിലെ 10 മണിക്ക് മുമ്പോ വൈകുന്നേരമോ ഉള്ള ഇളം വെയില് ഒരു 15 മുതൽ 20 മിനിറ്റ് കൊള്ളുന്നത് ശീലമാക്കുക. വെയിൽ അടിച്ചാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന കാൽസ്യം എല്ലുകളിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ വീടുകൾ സുരക്ഷിതമാക്കുക. ഈ പ്രായമുള്ളവർ വീണു പോകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ബാത്റൂമിൽ വഴുക്കലില്ലാതെ നോക്കുക. കൈപ്പിടികൾ വയ്ക്കുക. രാത്രിയിൽ മുറികളിൽ നേരിയ വെളിച്ചം ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെറിയ രീതിയിലുള്ള നടത്തം, യോഗ എന്നിവ ചെയ്യുന്നത് എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകും. ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? 50 വയസ്സ് കഴിഞ്ഞവര്, പ്രത്യേകിച്ച് ആർത്തവ വിരാമം വന്ന സ്ത്രീകള്, കാരണങ്ങളില്ലാതെ വിട്ടുമാറാത്ത നടുവേദനയോ സന്ധിവേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം DMD അഥവാ ഡെക്സാ സ്കാൻ പരിശോധന നടത്തുക. ഇതിലൂടെ എല്ലുകളുടെ ബലം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ കാൽസ്യം, വൈറ്റമിൻ D3 സപ്ലിമെന്റുകൾ കൃത്യമായ അളവിൽ കഴിക്കുക. ഒരിക്കലും സ്വയം വാങ്ങി കഴിക്കരുത്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ചെറിയ വേദനകൾ പോലും അവഗണിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും. ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. അപ്പോൾ 360 ഡിഗ്രിയുമായി ടിപ്സ് ആൻഡ് ട്രിക്സുമായി പങ്കുവെക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? അതായത്, ഈ ഭംഗി, ബ്യൂട്ടി എന്ന് പറയുന്നൊരു കാര്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആൾക്കാരില്ല അല്ലേ? ആരും തന്നെ ഇല്ല. എല്ലാവർക്കും സൗന്ദര്യം വേണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ സൗന്ദര്യം എന്ന് പറയുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ ഒരുപാട് നല്ല സ്കിൻ ടോൺ അല്ലെങ്കിൽ നല്ല കളർ ഉണ്ടാവുക, കളർ കുറഞ്ഞിരിക്കുക, അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സൗന്ദര്യം എന്ന് പറയുകയാണെങ്കിൽ അല്ലേ. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്ത് തുടുക്കൽ മാത്രമൊന്നുമല്ല. അതായത്, നമ്മുടെ ചർമ്മം ഉണ്ടല്ലോ, നമ്മുടെ ചർമ്മം എത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുന്നു, അതിലാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അർപ്പീറ്റ്, നമ്മുടെ ചർമ്മം എത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുന്നു, അതിലാണ് പ്രാധാന്യം അല്ലേ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഇന്ന് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, വില കൂടിയ ക്രീമും കെമിക്കലുകളും ഒക്കെ വാങ്ങി മുഖത്ത് തേച്ച് പിടിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുക, ഷോപ്പിലൊക്കെ പോയിട്ട് വില കൂടിയിട്ടുള്ള കുറേ ക്രീമും കെമിക്കൽസും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഫേസിൽ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു തിളക്കം കിട്ടിയേക്കാം. പക്ഷേ ഈ ലോങ് റണ്ണിൽ അത് സ്കിൻ കേടുവരുത്തും എന്നുള്ളതാണല്ലേ. അതുകൊണ്ട് ഇന്നത്തെ 360 ഡിഗ്രിയുടെ എപ്പിസോഡിൽ നമ്മൾ പൂർണ്ണമായിട്ടും സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വീട്ടിലിരുന്ന് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ നമ്മുടെ ചർമ്മത്തെയും മുടിയെയും എങ്ങനെ സുന്ദരമാക്കാം, ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഒരു 360 ഡിഗ്രി കാഴ്ചകളിലേക്ക് നമുക്ക് പോണ്ടേ? പോണം. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ഇൻ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട്.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ഐമിയാണ് കേട്ടോ. നമ്മുടെ ബ്യൂട്ടി സ്പെഷ്യൽ എപ്പിസോഡിലെ ആദ്യത്തെ ആ ഒരു സ്മാർട്ട് സ്റ്റെപ്പ് എന്താണെന്നോ, അതായത് ആദ്യം വേണ്ടൊരു കാര്യം സ്വന്തം ചർമ്മത്തിന്റെ തരം കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നതാണ്. സ്കിൻ ടൈപ്പ് ആ ഒരു കാര്യം ഏതാണെന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും എന്താ ചെയ്യാറ്, പലരും ഈ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ക്രീമുകളൊക്കെ വാങ്ങി തേക്കാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാണ് പലർക്കും എന്തുണ്ടാവുന്നത്, മുഖക്കുരുവും അലർജിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മുടെ സ്കിൻ പ്രധാനമായിട്ടും നാല് തരത്തിലാണ് ഉള്ളത് അല്ലേ. ഓയിലി സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, പിന്നെ സെൻസിറ്റീവ് സ്കിന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ മുഖത്ത് മുഴുവൻ ഒരു എണ്ണമയമാണെങ്കിൽ അത് ഓയിലി സ്കിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മുഖം വലിഞ്ഞു മുറുകിയിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഡ്രൈ സ്കിൻ ആയിരിക്കും.

0: 360 degree.
1: അങ്ങനെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അതിന് ചേരുന്ന കുറച്ച് ഫേസ് പാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആയിന്യാണ് കേട്ടോ. ഈ വെയിലത്തൊക്കെ പോയിട്ട് മുഖമൊക്കെ കരിവാളിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ വേണ്ടിയുള്ള ടിപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് സൺടാൻ മാറാൻ കടകളിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതല്ലാതെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതിന് നമ്മുടെ ആർക്ക് കഴിയുന്നറിയോ? നമ്മൾ യൂസ് ചെയ്യുന്ന തക്കാളി ഉണ്ട് ടൊമാറ്റോ ഐസ്, ആ ഒരു തക്കാളിക്ക് അതിന് കഴിവുണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടേ, ഒരു തക്കാളി പകുതിയായി മുറിച്ചിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇതിലടങ്ങിയിരിക്കുന്ന ലൈക്കോപിൻ ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറ്റാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വീട്ടിൽ കറ്റാർവാഴ ജെല്ല് ഉണ്ടെങ്കിൽ, അലോവേര ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രഷ് ജെല്ല് ദിവസവും രാത്രി കിടക്കാൻ നേരം മുഖത്ത് പുരട്ട. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ കൂടിയായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാനും അകാല വാർദ്ധക്യം തടയാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ വില കൂടിയ നൈറ്റ് ക്രീമുകളേക്കാളൊക്കെ 100 മടങ്ങ് ഗുണമാണ് ഇത് നമ്മുടെ ഈ ഒരു നാച്ചുറൽ വിദ്യകൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇനി കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറ്റാനുള്ള ഒരു ട്രിക്ക് അതാണ് ഇനി പറയാനായിട്ട് പോകുന്നേ. അപ്പോൾ കേൾക്കാം 360 ഡിഗ്രിയിൽ ഇന്നത്തെ ആ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഒരു പാട്ടിന് ശേഷം. സ്റ്റുഡിയൻ വിദാഹ ലൈവ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹായ്, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്, ഹോം റെമഡീസ് ആണ് അങ്ങനെ പറയാല്ലേ. അപ്പോ ഇനി അടുത്ത കാര്യം, ഇന്നത്തെ കാലത്ത് രാത്രി കൂടുതൽ സമയം മൊബൈൽ നോക്കുന്നത് കൊണ്ട് ഉറക്കമുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്താണ്, കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം അല്ലെ, അഥവാ ഈ ഡാർക്ക് സർക്കിൾസ്. അപ്പൊ മുഖം എത്ര സുന്ദരമാണെങ്കിലും കണ്ണിന് താഴെ ഇങ്ങനെ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ഷീണം തോന്നാറുണ്ട് അല്ലെ. അപ്പൊ ഇത് മാറ്റാനുള്ളൊരു എളുപ്പ വഴിയാണ് ഇനി പറയാൻ പോകുന്നത്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഈ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടീ ബാഗ്സ് ഇല്ലേ, യൂസ്ഡ് ടീ ബാഗ്സ്, അത് കളയാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കണ്ണിന് മുകളിൽ ഒരു 10 minutes വെക്കുക. ഈ ചായയിലെ കഫീൻ, ആന്റി ഓക്സിഡന്റുകളും കണ്ണിന്റെ വീക്കം, അതുപോലെ തന്നെ ആ കറുപ്പ് നിറം മാറാനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. ഇനി ടീ ബാഗ് ഇല്ലെങ്കിൽ വെള്ളരിക്ക, കുക്കുംബർ ഇല്ലേ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, അതാണെങ്കിലും ഇങ്ങനെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തതിനു ശേഷം കണ്ണിന് മുകളിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടി പഴയ മുത്തശ്ശിമാരുടെ ഒരു കൂട്ടുണ്ട്, ആ കൂട്ടാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നേ. അപ്പോൾ കേൾക്കാം, വേഗം റെഡി ആയിക്കോ, ഞാൻ പറയാം ഒരു പാട്ടിന് ശേഷം. അപ്പൊ കേട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree tips and tricks. My code ullad, this is Ajay Ailya. അപ്പോൾ നമ്മൾ പറയാൻ പോവാ 360 ഡിഗ്രിയിൽ നമ്മൾ ചർമ്മം മാത്രമല്ല നമ്മുടെ മുടി അഴകും ചർച്ച ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് മുടി കൊഴിച്ചിലും താരനും കാരണം വിഷമിക്കുന്നവർ ഇന്ന് ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ്. ഈ കെമിക്കൽ ഷാമ്പുകൾ ഉപയോഗിച്ച് മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിൽ നഷ്ടപ്പെടുത്തുന്നതിന് പകരം നമുക്ക് പഴയ ചില വിദ്യകളിലേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കാം അല്ലെ. അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ദിവസവും കളയുന്ന ഒരു കാര്യമാണ് എന്ത്? കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം ഒരു ദിവസം എടുത്തു വെച്ച് പുളിപ്പിച്ച ശേഷം ഉണ്ടല്ലോ ഫെർമെന്റഡ് റൈസ് വാട്ടർ ഇല്ല ആ കാര്യം, ആ ഒരു വാട്ടർ കൊണ്ട് തലമുടി കഴുകാനായിട്ട് ഉപയോഗിച്ച് നോക്കി നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും അമിനോ ആസിഡുകളും മുടിയുടെ വേരുകളെ ശക്തമാക്കുകയും മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് നൽകുകയും ചെയ്യുന്നുള്ളതാണ്. ഈ ചൈനയിലെയും ജപ്പാനിലെയും ഒക്കെ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു വിദ്യ കൂടിയാണ് കേട്ടോ ഇത്. അതുകൂടാതെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ അല്പം തൈരും ചെറുനാരങ്ങ നീരും തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ താരൻ പൂർണ്ണമായിട്ടും മാറ്റാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതെ, ഈ ഒരു ടിപ്പ് എന്താണ് നിങ്ങൾ നോക്കിക്കോളൂ. ഇനി നമുക്ക് നമ്മുടെ ചുണ്ടുകളുടെ ഭംഗിയിലേക്ക് പോവാം, ലിപ്സ് അല്ലെ. അതെങ്ങനെയാണ് നോക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. 90.4 കേട്ട് കേട്ട്.

Dear listeners, once again welcome back to 360 degree. Kude inde this is RJ Ailia. ഇനി 360 ഡിഗ്രിയിലെ നമ്മുടെ ബ്യൂട്ടി സ്പെഷ്യലിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്നറിയോ? നമ്മൾ മുഖവും മുടിയും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്, പലപ്പോഴും ചുണ്ട് ലിപ്സിന്റെ കാര്യം മറന്നു പോകാറുണ്ടല്ലേ. ഈ ഡെഡ് സ്കിൻ അടിഞ്ഞു കൂടുന്നത് കൊണ്ടും ലിപ്സ്റ്റിക്കുകളുടെ അമിത ഉപയോഗം കൊണ്ടൊക്കെ ചുണ്ടുകൾ കറുത്തു പോകാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ ലിപ് സ്ക്രബ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു സ്പൂൺ പഞ്ചസാരയിലേക്ക് അല്പം തേൻ, ഹണി ഉണ്ടല്ലോ, അല്പം തേനും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് മിക്സ് ചെയ്യുക. വളരെ കുറച്ച് നാരങ്ങ നീരും മതി കേട്ടോ. ഇത് ഉപയോഗിച്ച് ചുണ്ടുകളിൽ പതുക്കി സ്ക്രബ് ചെയ്യുക. ഇത് ചുണ്ടിലെ ഡെഡ് സ്കിന്ന് മാറ്റി ചുണ്ടുകൾക്ക് നല്ല പിങ്ക് നിറം നൽകാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ കെമിക്കൽ ലിപ് ബാമുകൾക്ക് പകരം രാത്രി കിടക്കുന്ന സമയത്ത് അല്പം ഗീ, നെയ്യ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചുണ്ടിൽ പുരട്ടുന്നതും ചുണ്ടുകളിൽ ഇങ്ങനെ വരണ്ട് പൊട്ടുന്നതും തടയുന്നുള്ളതാണ്. യെസ്, അപ്പൊ ടിപ്സ് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ പറയേണ്ട ഒരു ആളാണ് ഡയറ്റ്, അതും ഉള്ളിലേക്കുള്ള ഡയറ്റിനെ കുറിച്ച് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരേടെ വേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 9.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: വെൽക്കം ബാക്ക്. 360 degree-യിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ അങ്ങ് കടക്കാൻ പോവാനട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ആ ഒരു ടിപ്പ്, അതായത് പുറമേ നമ്മൾ എന്തൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നല്ല ആഹാരവും വെള്ളവും എത്തിയാൽ മാത്രമേ ശരിക്കും പറയുകയാണെങ്കിൽ ആ നാച്ചുറൽ ആയിട്ടുള്ള തിളക്കം മുഖത്ത് കാണുള്ളൂ അല്ലേ. ഇതിനെയാണ് ഇൻസൈഡ് ഔട്ട് ബ്യൂട്ടി എന്ന് പറയാറ് കേട്ടോ. അതായത് ദിവസവും കുറഞ്ഞത് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഈ വെള്ളം കുടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ശരീരത്തിൽ ടോക്സിനുകൾ പുറന്തള്ളപ്പെടുകയും ചർമ്മം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ ദിവസവും ഒരു നെല്ലിക്കയോ അല്ലെങ്കിൽ ക്യാരറ്റോ കഴിക്കുന്നതും സ്കിൻ ഗ്ലോ കൂട്ടാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. കൂടാതെ തന്നെ ഈ ജങ്ക് ഫുഡും അമിതമായുള്ള മധുരമുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ കൂടി നോക്കണം. കാരണം എന്താ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് വഴി മുഖക്കുരു വരാനായിട്ട് കാരണമാവും. നല്ല ഭക്ഷണശീലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ആത്മവിശ്വാസവും സൗന്ദര്യവും ഒക്കെ ഇരട്ടിയാക്കുന്നേ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്തായാലും നോക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇൻസൈഡ് ഔട്ട് ബ്യൂട്ടി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ 360 ഡിഗ്രിയുടെ ഇന്നത്തെ ബ്യൂട്ടി സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പതിയെ അവസാനിപ്പിക്കാനായിട്ട് പോവാനട്ടോ. ആദ്യം നമ്മൾ സ്കിൻ ടൈപ്പ് തിരിച്ചറിയുന്നത് മുതൽ തക്കാളിയുടെ, കറ്റാർവാഴയുടെ മാജിക്, കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങൾ, നാച്ചുറൽ ലിപ് കെയർ, അങ്ങനെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാതെ അതിനോടൊക്കെ ഒന്ന് നോ പറഞ്ഞിട്ട് നാച്ചുറൽ രീതികൾ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇതേ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 360 ഡിഗ്രിയുമായിട്ട് വീണ്ടും വരാം. ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ലൈഫ് സ്റ്റൈൽ ടിപ്സും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡന്റ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3,00,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമാനം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
4: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി കോഴിക്കോട്.
6: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM.
6: என் செல்லங்களே எப்படி இருக்கீங்க? கில்லி படத்துல பிரகாஷ் ராஜ் அவரோட அந்த ஐகானிக் டயலாக் ஞாபகம் இருக்குல்ல, ஹேய் செல்லம் அப்படி கூப்பிடும் போது ஒரு ஸ்மைல் எங்கிருந்தோ வருது. அதே மாதிரி இந்த மாலை நேரத்துல என் செல்லங்கள் அனைவருக்கும் ஒரு அன்புடன் வணக்கம். இன்னைக்கு நாம சேர்ந்து கொஞ்சம் சினிமா பேச போறோம், கொஞ்சம் தமிழ் கல்ச்சர் ரசிக்க போறோம், கொஞ்சம் டிராவல் பண்ண போறோம், கொஞ்சம் திருக்குறள் சிந்திக்க போறோம். அதோட சேர்ந்து இன்ஸ்பைரிங் பர்சனாலிட்டிஸ், இன்ட்ரெஸ்டிங் வேர்ட்ஸ் மற்றும் நம்ம வாழ்க்கையோட கனெக்ட் ஆகிற பல விஷயங்களும் பார்க்க போறோம். சோ நீங்க ரிலாக்ஸ் பண்ணிட்டே இருங்க. ஒரு டீ குடிச்சு உங்களோட சேர்ந்து ஒரு 1 hour உங்க கம்பானியனா நான் இருக்க போறேன். அந்த ஃபேமஸ் டயலாக் மாதிரி இந்த நிகழ்ச்சியும் உங்க மனசுக்கு நெருக்கமா இருக்கணும்னு நானும் ஆசைப்படுறேன். அப்போ இந்த அழகான ஈவினிங்ல ஒரு சூப்பர் ஹிட் பாட்டலோட ஸ்டார்ட் பண்ணலாமா? இதோ வருது செல்லோ, எந்த செல்லோ, என்ன வேணும் கேளு, எல்லாம் தரேன் கேளு. So, இந்த மாதிரி நிறைய சாங்ஸ் நான் தர போறேன். Stay tuned to Ahalya FM. This is RJ Heera on இது நம்ம நேரம். Stay tuned.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500120037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: It's rhythm of Palakkad.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാം, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ എഫ്എം 90.4.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സ്റ്റോറി ഓഫ് ലൈഫ്.
3: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
4: നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കൊച്ചു ജീവിതത്തിൽ സമാധാനമായിരിക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ചില ചെറിയ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി. പക്ഷേ പലപ്പോഴും നമ്മുടെ കരിയറിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഒക്കെ നമ്മളൊരു ചെറിയ വട്ടത്തിനകത്ത്, ചെറിയൊരു സർക്കിളിനകത്ത് നമ്മൾ സ്വയം ഒതുങ്ങാറുണ്ട്. പരാതികളുടെയും പരിഭവങ്ങളുടെയും ഒരു സർക്കിൾ, ഒരു വട്ടം. എപ്പോഴും മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം, എല്ലാ കാര്യത്തിലും നമ്മളെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കാറുണ്ട്. ശരിയല്ലേ? ഒരു ചെറിയ കൂട്ടായ്മയിലോ ചർച്ചയിലോ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ വീട്ടിലോ ഒരു തീരുമാനമെടുത്തപ്പോൾ നമ്മളോടൊന്ന് ചോദിക്കാൻ അവർ വിട്ടുപോയാൽ അവിടെ നമ്മുടെ ഈഗോ വല്ലാതെ അങ്ങ് മുറിപ്പെടാറുണ്ട് അല്ലേ? എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, ഞാൻ ആരാണ് എന്ന ചിന്ത നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കും. അത് പിന്നീട് വലിയ പിണക്കങ്ങളിലേക്കും മാനസികമായിട്ടുള്ള അകൽച്ചകളിലേക്കും വഴി മാറുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ആളുകൾ മനഃപൂർവ്വം നമ്മളെ മാറ്റി നിർത്തുന്നതൊന്നുമല്ല. തിരക്കുകൾക്കിടയിൽ അവരത് മറന്നു പോയതായിരിക്കും. എടോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറില്ല ഈ ഞാൻ അറിഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞില്ല, ഒരു വാക്ക് എന്നോട് ചോദിച്ചില്ല, ആരും എന്നെ അറിയിച്ചില്ല, അങ്ങനെയുള്ള അർത്ഥമില്ലാത്ത പരാതികളൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ പകുതിയിലധികം പ്രശ്നങ്ങളും അവിടെ തന്നെ അവസാനിക്കുമെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നോ എല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിക്കണമെന്നോ വാശി പിടിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കുകളിലും മാനസികാവസ്ഥകളിലുമാണ്. ഒരു കാര്യത്തിൽ നമ്മളെ അറിയിച്ചില്ല എങ്കിൽ സാരമില്ല, അത് അവർ തിരക്കിലായതുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കാൻ ഒരു വലിയ മനസ്സ് വേണം. ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നിങ്ങളുടെ സമാധാനം കെടുത്താനായിട്ട് കഴിയില്ല. പരാതികൾ കൂടുന്തോറും നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റിയാണ് കൂടുന്നത്. നിങ്ങളെ ഒരു കാര്യത്തിലും ഉൾപ്പെടുത്താത്ത ഇടമാണെങ്കിൽ അവിടെ പരാതി പറഞ്ഞ് നിൽക്കുന്നതിലല്ല കാര്യം, മറിച്ച് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളുടെ വഴികളിലേക്ക് തല ഉയർത്തി നടന്നു നീങ്ങുന്നതിലാണ് കാര്യം. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഇത്തരം ചെറിയ കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ പക്വത. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് പുറകെ പോകാതെ നിങ്ങളുടെ കയ്യിലുള്ള സമയത്തെ നിങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുക. പരാതികളുടെ ആ കനത്ത ഭാരവും ചുമന്ന് ഒരിക്കലും മുന്നോട്ട് നടക്കരുത്. അത് നിങ്ങളുടെ ചിറകുകളെ തളർത്തിക്കളയും. എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലിയൊരു ആത്മവിശ്വാസത്തോടെ ശാന്തമായ മനസ്സോടെ ലൈഫിനെ നേരിടുക. നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കാനായിട്ട് തുടങ്ങും. അനാവശ്യമായ പരിഭവങ്ങളൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. അതിനെയൊക്കെ അങ്ങ് ഇറക്കി വിട്ടേക്ക്. കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി, ഒരു ഇന്നർ പീസോടുകൂടി, ഇന്നർ ഫ്രീഡത്തോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുക. പരാതികളുടെ ആവശ്യമില്ല. പരാതികളില്ലെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. പരാതികൾ പറയുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന പരാതികളൊക്കെ ആണെങ്കിൽ അന്നെ ഇഗ്നോർ ചെയ്ത് വിടടോ.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും അവിടെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഊന്നി ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്, ബഹുമാനം. പരസ്പരം ബഹുമാനിക്കുക, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുക എന്നത് ഏതൊരു നല്ല കൂട്ടുകെട്ടിൻ്റെയും അടിത്തറ തന്നെയാണ്. പരസ്പരം ബഹുമാനമില്ലാത്ത ഒരിടത്തും സ്നേഹം നിലനിൽക്കില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാറുണ്ട് അല്ലേ? പക്ഷേ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു പ്രധാന വശമുണ്ട്. കേവലം വാക്കുകളിലോ പെരുമാറ്റത്തിലോ മാത്രം ബഹുമാനം കാണിച്ചതുകൊണ്ട് ഒരു ബന്ധവും ഒരുപാട് നാൾ മുന്നോട്ട് പോകില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ കൈകോർത്ത് നിൽക്കാനും പരസ്പരം സഹായിക്കാനും അവിടെയുള്ള മനുഷ്യർക്ക് സാധിക്കണം. ഒരു വശത്ത് വലിയ ബഹുമാനമുണ്ട് എന്ന് പറയുകയും എന്നാൽ ആവശ്യ സമയത്ത് ഒരു ചെറിയ സഹകരണം പോലും നൽകാതിരിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിന് ഒരിക്കലും പൂർണ്ണതയുണ്ടാവില്ല. ബന്ധങ്ങളുടെ ആയുസ് നിർണയിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ബാലൻസിംഗ് ഉണ്ട്. മനുഷ്യ ബന്ധങ്ങളിൽ പരസ്പരമുള്ള ബഹുമാനം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ പ്രധാനമാണ് പരസ്പരമുള്ള സഹകരണം. ഈ രണ്ടും കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ എത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും വിള്ളലുകൾ വീഴുക എന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വഞ്ചി തുഴയണമെങ്കിലേ രണ്ട് തുഴകൾ ഒരേപോലെ ചലിക്കണം. ഒരൊറ്റ തുഴ മാത്രം വേഗത്തിൽ ചലിപ്പിച്ചു കഴിഞ്ഞാൽ ആ വഞ്ചി ഒരിടത്ത് തന്നെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഓഫീസിലൊരു പ്രോജക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതമാവട്ടെ, അവിടെ ബഹുമാനം മാത്രം പോരാ, പരസ്പരമുള്ള വിട്ടുവീഴ്ചകളും ഒത്തൊരുമിച്ചുള്ള സഹകരണവും കൂടെ ഉണ്ടാവണം. ഉത്തരവാദിത്തങ്ങൾ ഒരാൾ മാത്രം ചുമക്കുകയാണ്, മറ്റേയാൾ വെറും കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കും അല്ലേ? ചില മനുഷ്യരുണ്ട്, അവര് പുറമേക്ക് വലിയ ബഹുമാനമൊക്കെ കാണിക്കും, പക്ഷേ ഒരു കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടി വരുമ്പോൾ സ്വാർത്ഥതയോടുകൂടി മാറി നിൽക്കും. അങ്ങനെയുള്ള ഇടങ്ങളിൽ പതുക്കെ പതുക്കെ മടുപ്പും പിണക്കങ്ങളും കടന്നുപോകും. ബഹുമാനം എന്നത് ചിന്തകളിലാണെങ്കിൽ സഹകരണം എന്നത് പ്രവൃത്തികളിലാണ് കാണിക്കേണ്ടത്. പരസ്പരം താങ്ങാകാനും വീഴുമ്പോൾ കൈപിടിച്ചുയർത്താനും തയ്യാറാകുമ്പോഴാണ് ആ ബഹുമാനത്തിന് യഥാർത്ഥ മൂല്യമുണ്ടാകുന്നത്. നിങ്ങളുടെ കരിയറിലെ വിജയമാണെങ്കിലും ജീവിതത്തിലെ സന്തോഷമാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും ഒത്തുപോകുമ്പോൾ മാത്രമാണ് അവിടെ യഥാർത്ഥ സമാധാനം ഉണ്ടാവുകയുള്ളൂ. സ്വാർത്ഥതയുടെ ചുവരുകൾ നമുക്ക് മാറ്റിവെക്കാം. കൂടെയുള്ളവരുടെ വാക്കുകളെ ബഹുമാനിക്കുന്നതിനൊപ്പം അവരുടെ ആവശ്യങ്ങളിൽ നല്ലൊരു സഹായിയായിട്ട് നല്ലൊരു പങ്കാളിയായിട്ട് കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ രണ്ട് തൂണുകളും ശക്തമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ബന്ധവും ഒരിക്കലും തകർന്നു പോവില്ല. പരസ്പരം ഉൾക്കൊള്ളുക, ഒന്നിച്ച് മുന്നേറുക, അനാവശ്യ അകൽച്ചകളൊക്കെ മാറ്റിവെക്കുക, ബഹുമാനവും സഹകരണവും ഒരുമിച്ച് കൊണ്ടുപോകണം. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മുടെയൊക്കെ ലൈഫിൽ കുറച്ചൊക്കെ അറിവും എക്സ്പീരിയൻസും ഒക്കെ നേടിക്കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ അപകടമുണ്ട്. എനിക്കെല്ലാം അറിയാം, ഞാൻ ചിന്തിക്കുന്നതും ചെയ്യുന്നതും മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശരി എന്നൊരു അഹങ്കാരം നമുക്ക് വരും. ഈ ഒരു ചിന്ത നമ്മുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വിനോദം എന്താണെന്നറിയാം, മറ്റുള്ളവരുടെ പ്രവൃത്തികളിലേക്ക് വിരൽ ചൂണ്ടുക എന്നതായിരിക്കും. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അവൻ ചെയ്തത് ശരിയായിട്ടില്ല, അവൾ സംസാരിച്ച രീതി തെറ്റാണ്, വളരെ മോശമാണ്, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ തിരുത്തി അവരെയൊക്കെ നന്നാക്കി എടുക്കൽ സ്വന്തം ചുമതലയാണ് എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കും. ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു നിധിയുണ്ട്, അതാണ് നമ്മുടെ സ്വന്തം സമയം. ഇന്ന് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ജീവിതത്തിൻ്റെ മുൻഗണനകളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എനിക്കെല്ലാം അറിയാമെന്ന ആ ഒരു കപട വിചാരത്തിൽ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കാനും അവരെ നിരന്തരം തിരുത്താനും മാത്രം നമ്മൾ ശ്രമിച്ചു കൊണ്ടിരുന്നാൽ ഓർക്കുക, ഈ ജീവിതത്തിൽ അതിന് മാത്രമേ സമയം കാണൂ. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ സ്വന്തം ജീവിതം ആസ്വദിക്കാനോ ഒടുവിൽ ഒരു നിമിഷം പോലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഈ ലോകത്ത് ഒരുപാട് അറിവുകളുണ്ട്, വ്യത്യസ്തരായ മനുഷ്യരുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശൈലികളുമുണ്ട്. എല്ലാവരെയും നമ്മുടെ അളവുകോലുകൾക്കനുസരിച്ച് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങേയറ്റം അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വീഴ്ചകളെ കാണാനായിട്ട് മറന്നു പോകാറുണ്ട്. ആ സമയം അത്രയും നിങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്കോ നിങ്ങളുടെ സമാധാനത്തിനോ വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് എവിടെ എത്തുമായിരുന്നു? യഥാർത്ഥ അറിവുള്ളൊരു മനുഷ്യൻ എപ്പോഴും ശാന്തനായിരിക്കും, സമാധാനപ്രിയനായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ തിരുത്തുന്നതിനേക്കാൾ താല്പര്യം സ്വയം തിരുത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമായിരിക്കും. എനിക്കെല്ലാം അറിയില്ല എന്ന് സമ്മതിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വിവേകം. മറ്റുള്ളവർ അവരുടെ വഴിയെ പോട്ടെ, അവർ തെറ്റുകളിൽ നിന്ന് പഠിക്കട്ടെ, അനാവശ്യമായിട്ട് തിരുത്താനൊന്നും പോകേണ്ട കാര്യമില്ല, അതൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ ഊർജവും സമയവും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുക, അല്ലാതെ മറ്റുള്ളവർ തിരുത്താൻ വേണ്ടിയല്ല മാറ്റിവെക്കേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജഡ്ജാകാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ആ ഒരു റോൾ അങ്ങ് അവസാനിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സമയം വളരെ പരിമിതമാണ്, അതിനെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ തിരയാൻ വേണ്ടി വേസ്റ്റ് ചെയ്യരുത്. സ്വന്തം കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സ്വന്തം സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടുതൽ മനോഹരമാകുന്നത് കാണാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഒഴിവാക്കി മറ്റുള്ളവരെ തിരുത്താനുള്ള വ്യഗ്രതയുണ്ടല്ലോ, അതൊക്കെ അവസാനിപ്പിച്ച് സ്വന്തം വളർച്ചയ്ക്കായിട്ട് സമയം കണ്ടെത്തുക. മനസ്സിലായോ?

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: മലയാളികളുടെ മനസ്സിൽ എന്നും മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം, അതാണ് ഉണ്ണിമേനോൻ. ലാളിത്യവും ഭാവസാന്ദ്രതയും ഒത്തുചേർന്ന അദ്ദേഹത്തിന്റെ ആലാപനം തലമുറകൾ കടന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലിടം നേടിയിട്ടുണ്ട്. 1980s പിന്നണി ഗായകനായി തുടക്കം കുറിച്ച ഉണ്ണിമേനോൻ മലയാളത്തിനൊപ്പം തമിഴിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചു. മൃദുലമായ ശബ്ദം വികാരങ്ങളെ അതേ തീവ്രതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഴിവുമാണ് ഉണ്ണിമേനോനെ വ്യത്യസ്തമാക്കുന്നത്. സംഗീത ലോകത്ത് തന്റേതായ ഒരിടം നേടിയ ഈ ഗായകന്റെ ഗാനങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ആദ്യത്തെ ഗാനം ONV കുറിപ്പ് വരികൾ എഴുതി ശ്യാം സംഗീതം നൽകിയ അക്ഷരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ തൊഴുതുമടങ്ങും എന്ന പാട്ടാണ്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റെക്കോർഡിങ്സ് കാണാൻ പോയ ഒരു ചെറുപ്പക്കാരൻ. ഉണ്ണി മേനോൻ എന്ന ഗായകനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഗായകനാകണം എന്ന് പ്രതീക്ഷിച്ച് റെക്കോർഡിങ്ങുകൾ കാണാൻ പോയ ഒരാളല്ല. എന്നാൽ എവിടെയോ വെച്ച് താനൊരു നല്ല ഗായകനാണെന്ന് തിരിച്ചറിയുകയും കിട്ടിയ അവസരങ്ങൾ നല്ലതുപോലെ പാടാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സാധാരണ വ്യക്തി, പക്ഷേ അസാമാന്യമായ കഴിവുള്ള ഒരു കലാകാരൻ. അദ്ദേഹം ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് ഒരു തമിഴ് സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ പുറത്തു വന്നില്ല. അമുതും തേനും എന്നായിരുന്നു ആ സിനിമ, പക്ഷെ റിലീസായില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രിയമാണ തോഴി എന്ന സിനിമയിൽ നിന്ന് പാ വിജയ് വരികൾ എഴുതി രാജ്കുമാർ കമ്പോസ് ചെയ്ത പെണ്ണിനിയും പെണ്ണ എന്ന പാട്ടാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ റെക്കോർഡിങ്ങുകൾ കാണാൻ പോവുകയും അന്ന് ഒരുപാട് ഇതിഹാസങ്ങൾ നേരിട്ട് റെക്കോർഡ് ചെയ്യുന്നതും കണ്ടിരുന്നൊരു സമയം. പിന്നീട് തനിക്കും പാടണം എന്ന ഒരു മോഹം വരികയും പാട്ടുകൾ പാടാൻ അവസരങ്ങൾ വരികയും അന്ന് തുച്ഛമായ വരുമാനം 200 രൂപയ്ക്കാണ് ഒരു പാട്ട് പാടിയ കിട്ടുന്നത്. പക്ഷെ ഏറ്റവും സന്തോഷത്തോടുകൂടി റെക്കോർഡിങ്ങിലൂടെ തന്റെ സൗണ്ട്, തന്റെ ശബ്ദം പുറത്ത് കേൾക്കുന്നത് കേട്ട് ആസ്വദിച്ചിരുന്ന ഒരു കലാകാരൻ. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമായെങ്കിലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉണ്ണിമേനോൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള, പ്രഭാവർമ്മയുടെ വരികളിലൂടെ വന്നിട്ടുള്ള സ്ഥിതി എന്ന സിനിമയിലെ പാട്ടാണ് ഒരു ചെമ്പനീർ പൂവം. ഏതൊരു സ്റ്റേജ് ഷോയിൽ പോയാലും അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും പാടാൻ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ടില്ലാതെ നമ്മളിങ്ങനെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കടന്നുപോകും അല്ലേ? പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

തമിഴ് സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം പാട്ട് റെക്കോർഡ് ചെയ്തതെങ്കിലും മലയാള സിനിമയിലേക്ക് വരുന്നത് ശ്യാം എന്ന സംഗീത സംവിധായകനിലൂടെയാണ്. ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പാട്ട് ദാസേട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കാണ് മഞ്ഞേ വാ കുളിരലമാല എന്ന പാട്ട്. ഈ പാട്ട് പാടി മലയാള സിനിമയ്ക്ക് ഈ ശബ്ദത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്യാം എന്ന സംഗീത സംവിധായകനാണ്. പിന്നീട് അങ്ങോട്ട് നിരവധി അവസരങ്ങൾ, നിരവധി പാട്ടുകൾ, നിരവധി സ്റ്റേജ് ഷോസ്. എനിക്ക് തോന്നുന്നു ഉണ്ണിമേനോൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളതും ശ്യാം എന്ന സംഗീത സംവിധായകന് വേണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാട്

ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു പാട്ട് പുറത്തു വരിക, സ്വന്തം പേരിൽ ഒരു പാട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ പേരിൽ പുറത്തു വന്ന മൂന്ന് പാട്ടുകൾ, അതും ഒരേ സിനിമയിൽ, കടത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി മൂന്ന് പാട്ടുകൾ ഒരേ ദിവസം റെക്കോർഡ് ചെയ്ത പാട്ടുകൾ പുറത്തു വരുന്ന ആ ദിവസം, അത് വാക്കുകളിലൂടെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമായിരിക്കും. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഈ ശബ്ദം എത്തുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത ഈ സിനിമ കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർ വന്ന് സിനിമ കണ്ടിരുന്ന പല ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ശ്യാം കമ്പോസ് ചെയ്ത് ബിച്ചു തിരുമല വരികൾ എഴുതിയിട്ടുള്ള കടത്ത് എന്ന സിനിമയിലെ ഓളങ്ങൾ താളം തല്ലുമ്പോൾ എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ FM.

റെക്കോർഡിങ്ങുകൾ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ റെക്കോർഡിങ്ങുകൾ കണ്ട് താനും ഒരു പാട്ട് പാടാൻ ഒരുങ്ങുന്നു. ആ സമയങ്ങളിൽ തന്റെ കൂടെ പാടിയിരുന്ന പലരിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. പണ്ടത്തെ റെക്കോർഡിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരാൾ ഒരു പ്രാവശ്യം പാടുന്നു, വേറൊരു സമയത്ത് മറ്റൊരാൾ വരുന്നു, പിന്നെ ഓർക്കസ്ട്ര, അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒരുമിച്ചാണ്, വിത്ത് ലൈവ്. അതായത് ലൈവായിട്ട് പാടുന്നു, ലൈവായിട്ട് ഓർക്കസ്ട്ര, രണ്ടുപേരും ഡ്യുവറ്റ് ആണെങ്കിൽ ഒരുമിച്ച് നിന്ന് പാടുന്നു. അങ്ങനെ വാണി ജയറാം എന്ന സംഗീത പ്രതിഭയ്ക്കൊപ്പം പാടിയ ഒരു പാട്ടാണ് വളക്കിലുക്കം ഒരു വളക്കിലുക്കം. യെസ്, മുന്നേറ്റം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ശ്യാം കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണി മേനോൻ എന്ന ഗായകനെ പറ്റിയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ എന്ന ഗായകനെ ഞെട്ടിച്ചൊരു ഗായിക ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ജാനകിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കോ സിംഗേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റി എന്ന വലിയ അഭിമാനത്തോടുകൂടി പറയുന്ന അദ്ദേഹത്തിന് ജാനകി എന്ന ഗായികയെ കാണുമ്പോൾ കൈയോ തലയോ ഒന്നും അനങ്ങാതെ ആ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കൊണ്ട് എത്ര വികാരങ്ങളെയാണ് ഈസിയായി ജാനകി അമ്മ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു ഗായകനാണ് ഉണ്ണിമേനോൻ. ഒരു പാട്ട് കിട്ടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ട്യൂൺ, അത് സ്ക്രീനിൽ വന്നാൽ ആ നായകനോ നായികയോ എങ്ങനെയായിരിക്കും പാടുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു കോ സിംഗറിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം മനസ്സിലാക്കി പോളിഷ് ചെയ്തെടുത്ത ഒരു ഗായകനാണ് ഉണ്ണിമേനോൻ. എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന് എസ് എസ് ജാനകിയും അതുപോലെ തന്നെ ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ജോഡി എന്ന സിനിമയിൽ വൈരമുത്തു വരികൾ എഴുതിയ നല്ലൊരു പാട്ടാണ് കാതൽ കടിതം എന്ന പാട്ടാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഏതൊരു ഗായകനും ഗായികയ്ക്കും പേടിയുള്ള കാര്യമാണ് ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു കോള് വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പോടെ തന്നെയാണ് ഉണ്ണിമേനോൻ എന്ന ഗായകനും ആ ഒരു അവസരത്തെ ആദ്യം കേട്ടപ്പോൾ ഞെട്ടലോട് കൂടി തിരിച്ചറിഞ്ഞത്. ഇളയരാജ പണ്ടത്തെ റെക്കോർഡിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇളയരാജ സർ എല്ലാ റെക്കോർഡിങ്ങുകളും അദ്ദേഹം തന്നെയാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് പേടിയോടുകൂടി തന്നെയാണ് നോക്കി. ഞാൻ വേണമെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയും. അല്ല അല്ല അല്ല, വളരെ പെട്ടെന്ന് നടത്തേണ്ട ഒരു റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞ് ഉണ്ണി മേനോൻ ആ റെക്കോർഡിങ്ങിന് വേണ്ടി പോകുന്നതും, അങ്ങനെ ആദ്യത്തെ പാട്ട് പൊന്മാനെ കോവം ഏനോ എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരു കൈദിയൻ ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി ഇളയരാജ സംഗീതം നൽകിയ ഈ പാട്ടാണ് ഇളയരാജയ്ക്ക് വേണ്ടി ആദ്യമായി ഉണ്ണിമേനോൻ പാടുന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണാഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം.

ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായൊരു ഫോൺ കോൾ ആയിരുന്നു ഒരു ദിവസം 11 മണിക്ക് വന്ന കോള്. സാധാരണ നേരത്തെ ഉറങ്ങുന്ന ആളാണെങ്കിലും അന്നത്തെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും കോളിന്റെ മറ്റേ അറ്റത്ത് ദിലീപ് എന്നൊരു സംഗീത സംവിധായകനായിരുന്നു. യെസ്, ദ വൺ ആൻഡ് ഓൺലി എ ആർ റഹ്മാൻ. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പാടിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഉണ്ണിമേനോൻ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ആ പാട്ട് പോയി പാടുകയും ചെയ്യുന്നു. അന്ന് റോജ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എ ആർ റഹ്മാൻ ഉണ്ണിമേനോനും അതുപോലെ തന്നെ സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടിന് വേണ്ടി വിളിക്കുന്നത്. ആ കോളാണ് എനിക്ക് തോന്നുന്നു തമിഴ് സിനിമാ ലോകത്ത് ഉണ്ണിമേനോന്റെ ശബ്ദം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പാട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും എത്ര തലമുറകൾക്ക് ശേഷവും ഈ പാട്ട് ഇവിടെ നിലനിൽക്കുന്നത് ഈ ശബ്ദങ്ങളിലൂടെ തന്നെയാണ്. സുജാതയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ റോജ എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ട് പാടുക മാത്രമല്ല, ഒരു ഗായകൻ എന്ന നിലയിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുകയും ഓടി നടന്ന് പാടുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ണിമേനോൻ എന്ന ഗായകനും. ഒരു ദിവസം 15 പാട്ടുകൾ, ഭക്തി ഗാനങ്ങൾ ഒരു 15 വരെ പാടിയ ദിവസങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു നോക്കു കാണാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത, ചുനക്കൽ രാമൻകുട്ടി വരികൾ എഴുതിയ, ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്, ചന്ദനക്കുറിയുമായി എന്ന പാട്ട്. അങ്ങനെ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജെ ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954110, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.